ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 30, മലയാള വർഷം 1201, കർക്കിടകം 5, 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹേഡ്സിലും FM 101.1 മെഗാ ഹേഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 44 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: ജീവിതം വിജയിക്കുവാനുള്ളതാണെന്നും ഒരിക്കലും തോൽക്കുവാനുള്ളതല്ല എന്നും ഉറച്ചു വിശ്വസിച്ച് മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് വാഴ്വിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാകുന്നത്. സൗന്ദര്യ നിരീക്ഷണം അതിൻ്റെ ആപേക്ഷികതയേക്കാൾ കേവല യാഥാർത്ഥ്യത്തെയാണ് സാക്ഷാത്കരിക്കാൻ ഉദ്യമിക്കുന്നത്. സുഖകാംക്ഷികളും സൗന്ദര്യ നിരീക്ഷകരും ജീവിതത്തെ അതിൻ്റെ വർണ്ണപ്പകിട്ടോടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. ജീവിതത്തിൻ്റെ ശ്രേയസ്കരങ്ങളായ നേട്ടങ്ങൾ എന്ത് എന്ന അന്വേഷണത്തിനുള്ള മറുപടി ജീവിതത്തിലെ ക്ഷേമോത്സുഖങ്ങളായ വസ്തുതകൾ തന്നെയാണ്. ദുഃഖം മാറി

0: സുഖം പ്രാപിക്കാൻ, അതൃപ്തി ഇല്ലാതാക്കി തൃപ്തരാകുവാൻ, അസ്വസ്ഥതയെ പിന്നിലാക്കി സ്വസ്ഥത നിലനിർത്തുവാൻ, തിന്മയെ നിരാകരിച്ച് നന്മയെ ഉപാസിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് തീർച്ചയായും ജീവിതത്തെ ഉല്ലാസപ്രദമാക്കുവാനാണ്. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തുന്നത് സുഖദായകമായ അനുഭവത്തിലെത്തിച്ചേരാനാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിന് നന്മയുടെ രൂപം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ആ നന്മ നമ്മുടെ ജീവിതത്തെ പ്രചോദിതമാക്കട്ടെ എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ എന്ന് സ്തുതിക്കുമ്പോൾ ആ കാഴ്ച ഒരു ദൃശ്യാനുഭവമായി പരിണമിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവിടെയെല്ലാം നന്മയെ ഒരു ഉദാത്തതയായി പരിവർത്തിപ്പിക്കുവാനാണ് ഉദ്യമിക്കുന്നത്. ലോകാസമസ്തോ സുഖിനാഭവന്തു എന്ന ആപ്തവാക്യം നന്മയുടെ മൂർത്തിമദ്ഭാവത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിസ്വാർത്ഥമായ ആഹ്വാനമാണ് അവിടെ മുഴങ്ങുന്നത്. മാത്രമല്ല, മുഴുവൻ ലോകത്തിനും സുഖം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കും സുഖം കൈവരും എന്ന ചിന്ത സാർവലൗകിക സാഹോദര്യത്തെയാണ് നീതീകരിക്കുന്നത്. എല്ലാവരും ഒന്നെന്ന ശാന്തിപാഠം നാം ഉൾക്കൊള്ളുന്നത് ഈ നിലപാടുകളെ സാധൂകരിക്കാനാണ്. എന്റെ വഴി ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സമന്വയത്തിന്റെ ഉത്കർഷത്തിന്റെ പാത എന്നാകുന്നു. നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലായ്പ്പോഴും അതിൻ്റെ സാർത്ഥകമായ അഭിരുചികളെ അംഗീകരിക്കുന്നതായിരിക്കണം. ജീവിതത്തിൻ്റെ ഉത്കർഷം എന്നത് അടിസ്ഥാനപരമായി സുഖത്തെ ലക്ഷ്യമിടുന്നതാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കെത്താൻ നാം ആശ്രയിക്കുന്നത് സുനിശ്ചിതമായും നന്മയുടെ വഴിയായിരിക്കും. അനന്തവും അജ്ഞാതവും അവർണനീയവുമായ ഈ ഭൂലോക ഭ്രമണപഥത്തിൽ ഒരു ബിന്ദുവായി നോക്കി നിൽക്കുന്ന മനുഷ്യൻ ആശ്രയമായി അവലംബിക്കുന്നത് നന്മയുടെ കണികകളെയാണ്. എന്റെ കാഴ്ചപ്പാടുകൾ എത്ര കണ്ട് സുതാര്യമാകുന്നുവോ അത്രയ്ക്കോ അതിലധികമോ ഉദ്ദേശശുദ്ധി ഉദ്ദീപ്തമാകും. എന്തിലും ദോഷ അതിപ്രസരം കാണാൻ വെമ്പൽ കൊള്ളുന്ന ദോഷൈകദൃക്കുകളേക്കാൾ എല്ലാറ്റിലും നന്മയുടെ തെളിച്ചം കാണാൻ ഉത്സാഹം കാണിക്കുന്ന ഉത്തമപക്ഷക്കാരെയാണ് നാം മാതൃകയാക്കേണ്ടത്. ദുഃഖമാവുക സുഖം എന്ന് ഒളപ്പമണ്ണ പറഞ്ഞതിലെ നന്മ നമുക്ക് അപ്പോൾ ബോധ്യമാകും. പരസ്പര വിശ്വാസത്തിൻ്റെ ആത്യന്തികതയിൽ നാം ജീവിതത്തിൻ്റെ പൊതുധാരണകളെ സമരസപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ചെന്നെത്തേണ്ടത് നന്മയുടെ മേച്ചിൽപ്പുറങ്ങളിലാണ്. നന്മ ഒരു വികാരമോ അനുഭൂതിയോ അല്ല, മറിച്ച് വാസ്തവികമായ അനുഭവമാണ് എന്ന് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ വിഷമകതകൾ വന്നുവിടും, ദുഃഖങ്ങളുണ്ടാകും, നിരാശപ്പെടേണ്ടി വരും, പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരം നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സമചിത്തതയോടെ ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടതകളാകുന്ന നന്മയുടെ നേർസ്വരൂപങ്ങളെ സമാർജിക്കാൻ നാം ആർജവം കാണിക്കണം. മർത്യായുസിൻ്റെ ക്ഷണികതയിൽ കേവലമാം നന്മകളെ കണ്ടെത്തി അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ അഭിരമിച്ച് ജീവിതത്തെ മുന്നോട്ടു കൊണ്ടുപോകുവാൻ നാം കണിശമായി ശീലിച്ചേ മതിയാകൂ. ഇടവഴികളും പെരുവഴികളും നമുക്ക് മുന്നിലുണ്ട്. അതിൽ നിന്ന് നേരായ വഴി സ്വയം തിരഞ്ഞെടുത്ത് അതിൻ്റെ അതിരുകളിൽ നന്മ വെളിച്ചം വിതറുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് അതിലൂടെ മുന്നോട്ടു പോയാൽ തിന്മയെ അതിജീവിച്ച് നന്മയെ സ്വായത്തമാക്കാം. അവിടെയാണ് നമ്മുടെ ജീവിതം നാട്യങ്ങളില്ലാതെ നന്മകളാൽ സമൃദ്ധമാകുന്നത്.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിൻ്റെ വീടുകൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് പനയമുട്ടം ശ്രീകുമാർ.

പൂക്കൾ തൻ മിഴികളിലെ മൗനമെൻമിഴികളാൽ വായിച്ച് വെറുതെ ഒരു താളിൽ പകർത്താൻ തുടങ്ങുന്നു, വരി തെറ്റിയിടറുന്നു. കിളിമരച്ചില്ലയിൽ പടരുന്ന മുല്ലയ്ക്ക് ചില നേരമെന്തിനോ ചിരിയോടു ചിരി പൊട്ടിയുതിരുന്നു. കഥയേതുമറിയാതെ ഞാനും അത് കണ്ടു ചിരിക്കുന്നു. ചപ്പിലെ ചവറു

നിൽക്കുന്നൊരു തള്ളപ്പിടക്കോഴി പോലെ എൻ വീട്. അതിൻ പള്ളയിൽ പറ്റിപ്പതുങ്ങി നിൽക്കും കുറേ കുഞ്ഞുങ്ങൾ എൻ മുഖമാണവയ്ക്കൊക്കെയും, എൻ മുഖമാണവയ്ക്കൊക്കെയും.

0: കടൽ പോലെ കാലമത്തിര തഴുകിയെത്തുന്നു. പുലരിയായുച്ചയായി കതിരുകൾ ചമത പോലെരിയുന്ന സന്ധ്യയായി മിഴികളിൽ ചേക്കേറിടും ഇരുൾ പക്ഷിയായി. കാലമത്തിര തഴുകിയെത്തുന്നു. പുലരിയായുച്ചയായി കതിരുകൾ ചമത പോലെരിയുന്ന സന്ധ്യയായി മിഴികളിൽ ചേക്കേറിടും ഇരുൾ പക്ഷിയായി.
1: ഓൻവിക്കുറുപ്പിന്റെ വീടുകൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് പനൈമുട്ടം ശ്രീകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 അധ്യാത്മ രാമായണ പാരായണം, ബാലകാന്ഡം പാരായണം ചെയ്തത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, തുടർന്ന് ശ്രീരാമകീർത്തനം എസ് സൗമ്യ പാടിയത്. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 പുലരിപ്പൂക്കൾ, ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചും ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്, ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം, വിശ്വാസങ്ങളിൽ അവിശ്വാസം, പി പത്മരാജന്റെ കഥ, അവതരണം മേജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. ആർത്തവവും ആയുർവേദവും, ഡോക്ടർ സുസ്മിത ശരൺ സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പുള്ളുവൻ പാട്ട്, പി ശ്രീനിവാസനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ ഡി എം സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, ഭാഗം 17. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, പി ലീല പാടിയ കൃതികൾ, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, ടി ജി മുത്തുകുമാരസ്വാമി തവിലിൽ അവതരിപ്പിച്ചത്. 5:20 അധ്യാത്മ രാമായണ പാരായണം, 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഫസൽ ഭീമാ യോജന, കെ സൂരജുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ. ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണ നമ്പൂതിരി നടത്തുന്ന പ്രഭാഷണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 67 മിനിറ്റ് ചിത്രീകരണം. ശബ്ദം നൽകുന്നവർ ഷിബു എം ജോസ്, ബിജി ബാബു, അശ്വതി എം എസ്, ഹരീഷ് മേനോൻ. രചന ജസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കര അവതരിപ്പിക്കുന്നു കഥ ആസ്ഥാന കവി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. FM 101.1 MHz-ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം

0: ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 4:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 45 മുതൽ 55 km വരെയും ചില അവസരങ്ങളിൽ 65 km വരെയും കാറ്റിന് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി.

0: തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാം ഇപ്പോൾ പിന്നേടം അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതൻ അരുളിൽ ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരതൻ നിഭനിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബിടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പുണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണ് നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നുള്ള മറ്റു ജനങ്ങളും ആർത്തനായി പന്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർപ്പർത്തു വർദ്ധിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം.
1: ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. ഇനിയൊരു ശ്രീരാമകീർത്തനം. പാടിയത് ഡോക്ടർ എസ് സൗമ്യ.

അറിയിപ്പ്. ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872323571, മറ്റൊരു നമ്പർ 04872323572. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം നാളെ പുലരിപ്പൂക്കളിൽ.
5: മൺസൂൺ സ്പെഷ്യൽ, എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
6: ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

0: ആകാശവാണി തൃശൂർ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 335.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസ്തിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ് പൈറില്ലം എന്നിവയും ജൈവകീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 9747238532, 0487269987. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം admissions.kau.in. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണക മിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടുകളിലും തളിക്കുക. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR 105, RR 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ്. പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകളിൽ ഒന്നിന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയയാളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം. പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487244579. മറ്റൊരു നമ്പർ 2445799. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ട രോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോഗ്രാം മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കാം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ.

0: പെരിന്തൽമണ്ണ.
1: ആകാശവാണി തൃശൂർ.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം
3: പ്രായോജകർ.
4: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടർസും ലഭ്യമാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
1: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. പി ജി ഡാമിന് സമീപം തെക്കേക്കുളം ജണ്ടമുക്ക് ഭാഗങ്ങളിൽ ഭൂചലനം. 4 വീടുകളുടെ ചുമരുകളിൽ വിള്ളൽ. വൈകിട്ട് 6 ശേഷമാണ് സെക്കൻഡ് നീണ്ടുനിന്ന ചലനവും ഉഗ്രശബ്ദവും ഉണ്ടായത്. വേദന സംഹാരി മരുന്ന് കടത്ത് 2 മലയാളികളടക്കം 3 പേർ അറസ്റ്റിൽ. ലഹരിമരുന്നായി ദുരുപയോഗിക്കാറുള്ള വേദന സംഹാരി ട്രമഡോൾ ഹൈഡോൾ ഹൈഡ്രോക്ലോറൈഡിന്റെ 12 കോടി ഗുളികകളുടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സീറ്റ് ലഭിച്ചവർ 24ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുൻപ് ഓൺലൈനായി ഫീസ് അടയ്ക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിങ്കളാഴ്ച മോൾഡോവിൽ എത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് ലോകമാന്യതിലക് പുരസ്കാരം. ദേശീയ സുരക്ഷാ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുരസ്കാരം സമർപ്പിക്കും. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യക്കാർ മരിച്ചു. ആകെ 10 പേരാണ് മരിച്ചത്. കാസർകോട് വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയലാണ് മരിച്ചത്. ഗൾഫ് മേഖലയിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. US രാജ്യം ഇപ്പോൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്കിയാൻ. ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന മേഖല ഉൾപ്പെടെ ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കുമേൽ US ആക്രമണം ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയാണ് പ്രഖ്യാപനം നടത്തിയത്. മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന കെവിൻ കീഗൽ അന്തരിച്ചു. അർബുദ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ലോകകപ്പിൽ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് നന്ദി പറഞ്ഞ് അർജന്റീനയുടെ ഇന്ത്യൻ സ്ഥാനപതി മാരിയാനോ കൗസിനോ. ഈ ലോകകപ്പിലുടനീളം അർജന്റീന ടീമിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്കാണ് കൗസിനോ നന്ദി അറിയിച്ചത്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം സമാപിക്കുന്നു.
3: പ്രായോജകർ.
4: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: അറിയിപ്പ്. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം, മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, 0487-23-23-572. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0487-23-23-571, 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
9: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം,
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
1: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം.

0: ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിൻ്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ചോദ്യം ആവർത്തിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിൻ്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരം രാവിലെ 7:55.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: മറ്റൊരറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചും ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു രാവിലെ 7:10.

രാവിലെ 9:30 ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി, ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിഷ ഡി എം സംസാരിക്കുന്നു.

0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിന്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:38. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ

0: Tu vas.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പൽ ആക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. സെൻസ്പാസ് പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
1: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
1: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചിട്ടുണ്ട്.

ഡെങ്കിപ്പനി തടയുന്നതിന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണി പ്രിയ ശ്രോതകളെ, ഇപ്പോൾ സമയം 7 മണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ച ലക്ഷ്മണൻ അമ്മ സുമിത്രയോട് യാത്രാനുമതി ചോദിക്കുമ്പോൾ ആ അമ്മ മകന് നൽകുന്ന പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവിയും വിദ്ധി, ഗച്ഛദാത യഥാസുഖം. രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശ്ലോകം എന്നറിയപ്പെടുന്ന ഈ ഉപദേശത്തിൻ്റെ സാരമിതാണ്. രാമൻ ദശരഥനാണെന്ന് ഓർമ്മിച്ചുകൊള്ളണം. സീത നിന്റെ അമ്മയായ ഞാൻ തന്നെയാണെന്ന് കരുതിക്കൊള്ളണം. കാട് അയോധ്യയാണെന്നും ഇതോർത്തുകൊണ്ട് മകനെ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളുക. ഇത്ര ഗൗരവമേറിയതും അർത്ഥവത്തുമായ ഒരു ഉപദേശം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്മ മകന് നൽകിയിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. കാരണം രാമായണം അനന്യകാവ്യമാണ്. അതിനൊപ്പം വരുന്ന മറ്റൊരു കാവ്യമില്ല. അതിലുള്ളത് മറ്റൊരിടത്തുനിന്നും എടുത്തതല്ല. എന്തും അതിൽ നിന്ന് പകർത്തുകയേ ചെയ്യാനാവൂ. സർവലോക മാതൃകയാണ് രാമായണം. ആദികവിയുടെ ദൈവിക പ്രതിഭയാണ് അതിന് ജന്മം നൽകിയത്. അതിലെ ഓരോ കഥയും കഥാപാത്രവും എല്ലാ കാലത്തും ലോകത്തിനു മുഴുവൻ മാതൃകയായി എല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുമ്പേ സഞ്ചരിക്കുകയാണ്. വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രാമൻ എല്ലാവരോടും യാത്ര പറയുന്നതിനിടയിലാണ് ലക്ഷ്മണന്റെ തീരുമാനം വരുന്നത്, ഞാനും ജ്യേഷ്ഠനോടൊപ്പം വനത്തിലേക്ക് പോകുന്നുവെന്ന്. ജ്യേഷ്ഠനെപ്പോലെ തന്നെ അനുജനും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒടുവിലാണ് അമ്മ സുമിത്രയുടെ അടുത്തെത്തിയത്. താൻ മകനെപ്പോലെ കരുതിയിരുന്ന രാമനും ഒപ്പം ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന വിവരം അറിഞ്ഞിട്ടും സുമിത്ര അവരെ തടഞ്ഞു പറയുന്നില്ല. സങ്കടമുണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാനും അവർ തുനിയുന്നില്ല. സ്വന്തം മകനോടവർ നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുകയോ പോകണ്ട എന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല, ശ്രീരാമനെയും സീതയെയും ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊള്ളണമെന്നും അവരുടെ സുഖദുഃഖങ്ങളാണ് നിന്റെ സുഖദുഃഖങ്ങളെന്ന് ഓർത്തുകൊള്ളണമെന്നും ആ അമ്മ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തുടർന്നാണ് രാമനെ ദശരഥനായും സീതയെ ഞാനായും അടവിയെ അയോധ്യയായും കരുതിക്കൊള്ളണമെന്ന മഹത്തായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നത്. തികഞ്ഞ പ്രായോഗിക ബുദ്ധിയും മനുഷ്യൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിജ്ഞാനവും അവർക്കുണ്ടെന്ന് ഈ ഉപദേശവചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഇത്ര പക്വമതിയും പ്രായോഗികമതിയുമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. സുമിത്ര ദശരഥൻ്റെ 3ാം ഭാര്യയാണ്. ആദ്യ ഭാര്യമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും കോസല രാജസിംഹാസനത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു പുത്രലബ്ധിക്ക് വേണ്ടിയാണ് കാശി രാജപുത്രിയായ സുമിത്രയെ ദശരഥൻ ഭാര്യയായി സ്വീകരിച്ചത്. എന്നാൽ സുമിത്രയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷ സഫലമാക്കാൻ കഴിഞ്ഞില്ല. പട്ടമഹിഷിയായ കൗസല്യയോടുള്ള ആദരവും മാതകസുന്ദരിയായ കൈകേയിയോട് മത്സരിക്കാനുള്ള കഴിവുകേടും മൂലം സുമിത്ര ഒട്ടൊക്കെ അന്തർമുഖിയായി മാറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം തെല്ലൊരകലം അവൾ പാലിച്ചിരിക്കണം. രാമനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനത്തിലും പിന്നെ തീരുമാനം മാറ്റി രാമനെ വനവാസത്തിന് അയക്കാനുള്ള പുനർവിചാരങ്ങളിലും ഒന്നും സുമിത്രയ്ക്ക് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ജീവിതത്തിലെ തന്നെ ബഹളങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്തോറും ഒരാൾ കൈവരിക്കാനിടയുള്ള ഒരു മാനസിക പക്വതയുണ്ട്. അതാവണം സുമിത്രയുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത ഘടകം. ആ പക്വതയും അതിനോട് ചേർന്ന തെളിഞ്ഞ വിവേകവുമായിരിക്കണം സ്വന്തം മകൻ്റെ വനവാസത്തെ ഒട്ടൊക്കെ നിർമ്മമതയോടെ കാണാനും വികാരത്തെക്കാൾ വിചാര ഗൗരവത്തോടെ ഉൾക്കൊള്ളാനും സുമിത്രയെ പ്രാപ്തയാക്കിയത്. അത്തരമൊരു മാതൃമനസ്സിൽ നിന്നേ ഇത്ര അർത്ഥപൂർണവും ഉദാത്തവുമായ ഒരു ഉപദേശം പുറപ്പെടുകയുള്ളൂ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ

0: ആകാശവാണി തൃശൂർ.
1: പുലർപൂക്കൾ.
0: പുലരിപ്പൂക്കളിൽ ആദ്യം
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
4: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി.

0: പൂക്കൾ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി. പ്രായോജകർ
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
4: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
5: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
6: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
7: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
0: തയ്യാറാക്കിയത് വൈ എസ് പൗർണമി.
8: ഓരോ വാക്കിനും വരിക്കും വികാരങ്ങളുടെ, ഭാവങ്ങളുടെ ഭാഷ പകർന്നു നൽകിയ ഗായിക. സ്വപ്നം കാണാനും കാത്തിരിപ്പിന്റെ മധുരം നുകരാനും സ്നേഹത്തിന്റെ വിങ്ങൽ മനസ്സിലാക്കാനും സഹായിച്ചവയായിരുന്നു ആത്മാവ് പകർന്ന് എസ് ജാനകി ആലപിച്ച ഓരോ ഗാനവും. ഹൃദയത്തിൽ തൊടുമ്പോലെ പാടിക്കൊണ്ട് നമ്മുടെയൊക്കെ ഓർമ്മകളുടെ, ജീവിതത്തിന്റെ ഭാഗമായ എസ് ജാനകി ആലപിച്ച ഓരോ ഗാനവും മനുഷ്യവികാരങ്ങളിലൂടെയുള്ള ആർദ്രമായ ഒരു യാത്ര തന്നെയാകുന്നു. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി കാവാലം നാരായണപ്പണിക്കർ രചിച്ച് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകിയുടെ ദീപ്ത സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഗാനത്തിലേക്ക്.

0: ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: പുലരിപ്പൂക്കളിൽ അടുത്തതായി
4: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
5: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
6: സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന അവിശ്വസനീയമാവിധം വൈവിധ്യം നിറഞ്ഞതും വിശാലവുമായ പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റൈറ്റ് ട്രാക്കിൽ സംസാരിക്കുന്നത്. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ച്.
7: ഇന്ന് ബിരുദ പ്രോഗ്രാമുകളിൽ, പ്രൊഫഷണൽ ബിരുദ പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു പ്രോഗ്രാം എഞ്ചിനീയറിംഗ് ആണ്. രാജ്യത്ത് പ്രതിവർഷം 500,000 വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമുള്ളവർ ഏറെയുണ്ട്. പക്ഷേ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുമുണ്ട്. നിരവധി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുമുണ്ട്. അതിനാൽ വിദ്യാർത്ഥികൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ താല്പര്യമുള്ളവർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കാം. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും തീരെ താല്പര്യമില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് ചേരാതിരിക്കുന്നതാണ് ഏറെ നല്ലത്. 53 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് 19 ബ്രാഞ്ചുകളുണ്ട്. ഇവ ആത്യന്തികമായി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതിലും സമാനമായ നിരവധി ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് ഇപ്പോൾ കൂടുതലായി വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുന്നത്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുത്താലും 80% പ്ലേസ്മെൻറ്റ് കമ്പ്യൂട്ടർ, IT അധിഷ്ഠിത മേഖലയിലാണ്. കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT എന്നിവയ്ക്കും സാധ്യതകളുണ്ട്. പക്ഷേ ഉപരിപഠനമോ സ്പെഷ്യലൈസേഷനോ സ്കിൽ വികസന കോഴ്സുകളോ ബിരുദശേഷം അത്യന്താപേക്ഷിതമായി വരും. കെമിസ്ട്രിയിൽ താല്പര്യമുള്ളവർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും ബയോളജിയിൽ താല്പര്യമുള്ളവർക്ക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം. താല്പര്യവും അഭിരുചിയും വിലയിരുത്തി മാത്രമേ ബ്രാഞ്ചുകൾ കണ്ടെത്താവൂ. മറൈൻ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ എന്നിവ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മികച്ച പ്രോഗ്രാമുകളാണ്. കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭൗതിക സൗകര്യം, ഫാക്കൽറ്റി, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, പ്ലേസ്മെൻറ്റ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ പ്രത്യേകം വിലയിരുത്തണം. പ്രസ്തുത കോളേജിൽ മുൻവർഷങ്ങളിലെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, ആ പ്ലേസ്മെൻറ്റിലൂടെ ലഭിക്കുന്ന ഏറ്റവും മികച്ച ശമ്പളം എത്രയാണ്, ഇവ പോലും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും താല്പര്യപ്പെടണം. ഉപരിപഠന രംഗത്ത് വിദേശത്ത് സാധ്യതയുണ്ടെങ്കിലും നിരവധി രാജ്യങ്ങളിലും സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ UKയെ അപേക്ഷിച്ച് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. സ്വീഡനിൽ അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്വീഡനിൽ വർക്ക് പെർമിറ്റ്, തൊഴിൽ വിസ എന്നിവയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. IT, ഹെൽത്ത് കെയർ, നിർമ്മാണം എന്നിവയിൽ

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
3: മെഡിസപ്

0: സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് സ്വീഡനിൽ സാധ്യതയേറെയുണ്ട്. നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ടീച്ചിംഗ്, ആർക്കിടെക്ചർ, നിർമ്മാണം, ഡെന്റിസ്ട്രി, സൈക്കോളജി, ഇലക്ട്രീഷ്യൻ, ഐടി വിദഗ്ധർക്ക് സാധ്യത ഏറെയുണ്ട്. ജപ്പാനിൽ ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. യഥേഷ്ടം സ്കോളർഷിപ്പുകളുമുണ്ട്. ജപ്പാനിലെ യോക്കഹോമ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മെക്സ്റ്റ് 2025 സ്കോളർഷിപ്പ് പ്രോഗ്രാമിലൂടെ ഉപരിപഠനം നടത്താം. സുസ്ഥിര വികസനം, എഞ്ചിനീയറിംഗ്, സോഷ്യൽ സയൻസ്, അർബൻ ഇന്നൊവേഷൻ എന്നിവയിൽ ഉപരിപഠനത്തിനും ഗവേഷണത്തിനും സ്കോളർഷിപ്പ് ലഭിക്കും. ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ്: നോളേജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ. ഇതിൽ മികച്ച സ്കിൽ കൈവരിച്ചാൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റൂ. അതിനാൽ ഭാവി സ്കില്ലുകൾക്ക് പ്രാധാന്യമേറുന്നു. ഭാവി സ്കില്ലുകൾക്കിണങ്ങിയ ഫ്യൂച്ചർ സ്കിൽസ് കൈവരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. സ്കിൽ വികസനം ലക്ഷ്യമിട്ട് ഫ്യൂച്ചർ ഇന്നൊവേഷൻ, സ്കില്ലുകൾ എന്നിവയ്ക്ക് പ്രാധാന്യമേറുന്നു. ഇതിനുതകുന്ന രീതിയിൽ ഭാവി സ്കില്ലുകൾ രൂപപ്പെടുത്തിയെടുക്കണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് പ്രോഗ്രാമുകൾ എന്നിവ ഭാവി തൊഴിലുകൾക്കനുസരിച്ച് തയ്യാറാക്കണം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ലക്ഷ്യമിടുന്ന തൊഴിലുകൾക്കനുസരിച്ചുള്ള സ്കിൽ കൈവരിക്കാൻ ശ്രമിക്കണം. മികച്ച സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച രീതിയിലുള്ള മികവുറ്റ തൊഴിൽ ലഭിക്കൂ എന്ന കാര്യം വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും അറിഞ്ഞിരിക്കണം. പൂനെയിലെ അജിൻക്യ ഡിവൈ പാട്ടേൽ യൂണിവേഴ്സിറ്റി ഡിഫൻസ് ടെക്നോളജിയിൽ ഇന്ത്യയിൽ ആദ്യമായി 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബിടെക് എംടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. മിസൈൽ ടെക്നോളജി, എയ്റോസ്പേസ്, നേവൽ ടെക്നോളജി, ഏവിയോണിക്സ്, സൈബർ സെക്യൂരിറ്റി, സ്പേസ് ടെക്നോളജി, ന്യൂക്ലിയർ ടെക്നോളജി എന്നിവ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായാണ് ഡിഫൻസ് ടെക്നോളജിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് എംടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ DRDO, IDST എന്നിവയുടെ സഹായത്തോടെയാണ് സിലബസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്ലസ് ടു മാത്സ് ഫിസിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ.
1: ഇനി സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകൾ.
0: സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ലോകത്തെമ്പാടും ഓഫർ ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് പ്രോഗ്രാം കാനഡയിലെ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫർ ചെയ്യുന്നു. ഓൺലൈൻ, പാർട്ട് ടൈം, റെഗുലർ, ഹൈബ്രിഡ് മോഡിലുള്ള കോഴ്സുകളുണ്ട്. സഹകരണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിനോടൊപ്പം ചെയ്യാവുന്ന നിരവധി കോഴ്സുകളുണ്ട്. ബിരുദധാരികൾക്ക് ചെയ്യാവുന്ന 3 വർഷത്തെ മാസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ക്രെഡിറ്റ് ഓൺലൈൻ പാർട്ട് ടൈം മോഡിൽ ചെയ്യാം. കൂടാതെ 16 മാസത്തെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സ് ഓൺലൈൻ മോഡിൽ ചെയ്യാം. 10 മാസത്തെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുമുണ്ട്. കൂടാതെ ക്രെഡിറ്റ് യൂണിയൻ, ലീഡർഷിപ്പ് എന്നിവയിൽ ഹ്രസ്വകാല കോഴ്സുകളുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ ഉത്ഭവം, ആഗോള സമ്പദ്വ്യവസ്ഥ, എന്റർപ്രൈസ് മോഡൽ, ഭരണനിർവഹണം, തന്ത്രങ്ങൾ, ഇന്നൊവേഷൻ, അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, മാർക്കറ്റിംഗ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ലീഡർഷിപ്പ്, ഡൈവേഴ്സിറ്റി പോളിസി, കോപ്പറേറ്റീവ് ഇക്കോസിസ്റ്റംസ് എന്നിവ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ ഭാഗമായി ഗവേഷണ പ്രൊജക്റ്റുകളുമുണ്ട്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം കോഴ്സുകൾ അപ്സ്കില്ലിംഗ് പ്രോഗ്രാമായി ഓൺലൈനായി ചെയ്യാവുന്നതുമാണ്.
1: സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന അവിശ്വസനീയമായ വിധം വൈവിധ്യം നിറഞ്ഞതും വിശാലവുമായ പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചുമാണ് റൈറ്റ് ട്രാക്കിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം: YS പൗർണമി. നിർവഹണ സഹായം: വിനിത ഗോപിനാഥ്.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻ ചാവക്കാട് സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05
1: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: പുലരിപ്പൂക്കളിൽ അവസാനമായി
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
5: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
6: ഈ കണ്ണട വെച്ച് മടുത്തു.
7: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: ഫോൺ 8129110087.
6: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
8: സഹപ്രായോജകർ
9: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
1: കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. തൃശൂരിൽ ഇന്നും നാളെയും രാവിലെ 10:30 മുതൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും, മൂവാറ്റുപുഴ ഈ മാസം 23 രാവിലെ 10:30 മുതൽ മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും, കോട്ടയത്ത് ഈ മാസം 24 രാവിലെ 10:30 മുതൽ കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. KKS ഗവൺമെന്റ് ITI മാളയിൽ IMC ആഭിമുഖ്യത്തിൽ സ്കിൽ അപെക്സ് അക്കാദമിയുമായി സഹകരിച്ച് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകും. അഡ്മിഷന് 8136806093 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. ഇന്ന് കൈപ്പറമ്പ്, ഈ മാസം 23 കടവല്ലൂർ, ഈ മാസം 25 വരവൂർ, ഈ മാസം 28 ചേലക്കര. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും ഈ മാസം 27-28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 24 മഞ്ചേരി മാധവൻ നായർ സ്മാരകമന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
12: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
13: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
14: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
14: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 54:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന.

0: പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIH

0: ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് 1 കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗെല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യതിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ. ജ്വല്ലേഴ്സ്.

0: ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
3: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഹൃദ്യമോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു ചാലക്കുടിയിൽ നിന്നും അച്ഛൻ മനോജ് അമ്മ ഹേമ എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രാജീവിന് എല്ലാ നന്മകളും ആശംസകളും അറിയിക്കുന്നു വടക്കാഞ്ചേരിയിൽ നിന്നും കൂട്ടുകാരായ വിനോദ് രാഹുൽ സജീവ് എന്നിവർ. ഹൃദ്യമോൾക്കും രാജീവിനും പിറന്നാൾ ആശംസകളോടെ ഗാനമിതാ മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന ലീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച ലീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: ലീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: അറിയിപ്പ്, ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ.

0: 0487 23 23 571, മറ്റൊരു നമ്പർ 0487 23 23 572. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. കഥകൾ അതിസാദരത്തിൽ ഇന്ന് പി പത്മരാജൻ എഴുതിയ കഥ വിശ്വാസങ്ങളിൽ അവിശ്വാസം. അവതരണം മെജോ.
2: ഉറുമ്പ് തുളച്ചു കയറിയ ബിസ്ക്കറ്റ് കൂട് ആശയോടെ പൊളിച്ചതുമാതിരിയായി. ഒടുവിലെത്തിയപ്പോൾ ഒറ്റ ബിസ്ക്കറ്റില്ല, കൈ നിറയെ ഉറുമ്പുകൾ മാത്രം. ഈ ഉപദ്രവം വേണ്ടായിരുന്നു. ഒരു ജീവചരിത്രത്തിന്റെ ഞറുമ്മിത്തേഞ്ഞ അവശിഷ്ടങ്ങൾ. കല്ലുവെട്ടാം കുഴിയിൽ നിന്ന് ഒരു ദിവസം അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഉള്ളിൽ എന്റെ സന്തതി കിടപ്പുണ്ടായിരുന്നു. ആ വിവരമറിയാതെ വീണ്ടും അവളെ സ്നേഹിച്ചു. വിവരം പുറത്തായപ്പോൾ നാട് വിടേണ്ടി വന്നു. നാട്ടിൽ നിന്നിരുന്നെങ്കിൽ അതേ കല്ലുവെട്ടാം കുഴിയിൽ കിടന്ന് എന്റെ ശരീരം അളിഞ്ഞേനെ. ഗ്രാമങ്ങളും ജീവിക്കാൻ വേണ്ടി കാവി പുതച്ചു. കവിളുകളിൽ, കണ്ണുകളിൽ, നെഞ്ചിൻകൂട്ടിൽ എല്ലാം പട്ടിണി വാർദ്ധക്യം വിതച്ചു. അകാല വാർദ്ധക്യം അവിടെ വിരിഞ്ഞുവന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ മോഷണം. ശരിയായിക്കൊള്ളണമെന്നില്ല, വർഷം 20 25 ആകുന്നു. ഇതിനിടയിൽ നിരവധി ബിംബങ്ങൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ബിംബങ്ങൾക്കിടയിൽ പ്രതിഷ്ഠാസമയത്ത് സ്വർണങ്ങളും വെള്ളികളും കുഴിച്ചിടാറുണ്ട്. ഞാൻ ഒരുപാട് സമ്പാദിച്ച് കാണണം. ബോട്ട് പുറപ്പെടുമ്പോൾ ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ചെല്ലുന്നതിനു മുൻപേ അയാൾ അതിലെ യാത്രക്കാരനായിരുന്നിരിക്കും. ഞാൻ കയറുമ്പോൾ അയാൾ ഒരുപക്ഷെ ഉറങ്ങുകയായിരുന്നിരിക്കും. കണ്ട ഓർമ്മയില്ല. കായലിൽ രാത്രി ഓളങ്ങൾ ഉറങ്ങുന്നു, തീരങ്ങൾ ഉറങ്ങുന്നു. ഇടയ്ക്കിടെ ദൂരെ കൂടി കെട്ടുവള്ളങ്ങളിലെ റാന്തലുകൾ ആടിയാടി കടന്നുപോയി. മുക്കാലും ശൂന്യമായ ബോട്ട്, നിയത ലക്ഷ്യങ്ങളുള്ള ജലവാഹനത്തിൽ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാത്ത ഒരു സഞ്ചാരി ഞാൻ. തീപ്പെട്ടി കൊടുത്തു. ചുളിഞ്ഞ മുഖത്തെ വടുക്കളിൽ അഗ്നിയുടെ നാളങ്ങൾ കത്തിപ്പടരുന്നതും കെട്ടണയുന്നതും നോക്കിയിരുന്നു. തണുത്ത കാറ്റ്. ഞാൻ മിണ്ടാതെയിരുന്നു. ചങ്ങാത്തത്തിനുള്ള പുറപ്പാടാണ്. എങ്ങോട്ടാ? അപ്പോൾ തോന്നിയ സ്ഥലത്തിന്റെ പേര്. രാത്രിയിൽ ഇനിയപ്പോ അത്താഴം കിട്ടുന്ന കാര്യം പ്രയാസമാ. വഴിക്ക് ഒന്നു രണ്ട് കാപ്പിക്കടകൾ കാണും. അവിടെ വല്ലവും കിട്ടിയാല് ദൈവാധീനം. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞാൻ ചോദിച്ചു. അറിയണമെന്നുണ്ടായിട്ടല്ല. അയാളുടെ ഉത്ഭവവും അന്ത്യവും എനിക്കറിയാം. ആ മുഖത്ത് അതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുനിന്ന്. ജയിലിൽ നിന്നിറങ്ങിയിട്ട് ഇന്ന് 3 ആയുള്ളൂ. ഞെട്ടി. പൊളിഞ്ഞ ബിസ്ക്കറ്റ് കവർ, വിരലുകൾ പൊതിഞ്ഞോടിക്കയറുന്ന അസംഖ്യം ഉറുമ്പുകൾ. ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ? കുടഞ്ഞു കളയാമോ? ദൂരെ എറിയാമോ? രാത്രി കുറേ കൂടി അടുത്തു വന്നതുപോലെ തോന്നി. ഒരു വേള ഒരു കൊലപാതകി, അല്ലെങ്കിൽ മോഷ്ടാവ്, അല്ലെങ്കിൽ പോക്കറ്റടിക്കാരൻ. അസ്വസ്ഥതയകറ്റാൻ വേണ്ടി സ്വയം നീതീകരണം നടത്തി. എല്ലാവരും ജയിലിനുള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ബന്ധനങ്ങളല്ലേ ജയിലുകൾ? ചിലർ കല്ലുകൾ കൊണ്ട് പണിത ജയിലുകളിൽ നിന്ന്, ബാക്കിയുള്ളവർ ഹൃദയപേശികൾ കൊണ്ട് തീർത്ത ജയിലുകളിൽ നിന്ന്. ഏതാണ് കൂടുതൽ ഭീകരം? ആദ്യമായാണോ ജയിലിൽ പോകുന്നത്? അല്ല, എത്രയോ പ്രാവശ്യം കയറുകയും ഇറങ്ങുകയും ചെയ്തു. പക്ഷെ ഇത്തവണയാണ് ഇത്രയും നീണ്ട ഒരു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ ഞാനറിയാതെ ചോദ്യങ്ങൾ പൊഴിഞ്ഞു വീണു. ഒരു ജീവചരിത്രത്തിന്റെ ചീഞ്ഞ ഗന്ധം നാസാരന്ധ്രത്തിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഓരോ ക്ഷേത്രത്തിലും കുറേ ദിവസം ചെന്ന് ഭജനം കിടക്കും. ഭജനകാലത്ത് ശരിക്കും ഭക്തിയാണ്, ഏകാഗ്രമായ പ്രാർത്ഥനയാണ്. ദൈവമേ, എന്റെ ശ്രമം വിജയിക്കണമേ. ഭജനത്തിന്റെ ദിവസങ്ങൾ നീളുന്നു. ഒടുവിലൊരിക്കൽ സാഹചര്യങ്ങളെല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു രാത്രിയിൽ സ്ഥലം വിടുന്നു. തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ ഭജനമിരുന്നിട്ടുണ്ട്. അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം ദുഃഖത്തോടെ സ്ഥലം വിടുകയും ചെയ്യും. കുടുംബം? ഞാൻ അന്വേഷിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ആദ്യമായി കുറേയധികം പണം ഒത്തുകിട്ടിയപ്പോൾ ഞാൻ ആദ്യമായി നാട്ടിലേക്ക് പോയി.

0: അപ്പോഴേക്കും അവൾ പ്രസവിച്ചു. എല്ലാവരാലും തള്ളപ്പെട്ട് കഴിയുകയായിരുന്നു. ഒരു യുവാവ് നാട്ടിൽ മടങ്ങിയെത്തുന്നു. തന്റെ ബീജം വളർത്തിയെടുത്ത പെൺകുട്ടിയെ സ്നേഹപുരസരം കൂടെ വിളിച്ച് പാർപ്പിക്കുന്നു. യുവാവ് പോക്കും ചാക്കാലവുമില്ലാതെ നടന്നിരുന്ന കാലത്ത് ആർക്കും അയാളെ വേണ്ടായിരുന്നു. ഇന്നയാൾ ധനവാനാണ്. പാണ്ടിയിലായിരുന്നു. ഒരു വലിയ മന്ത്രവാദിയുടെ കൂടെ നടന്ന് മന്ത്രവാദം പഠിച്ച് പണമുണ്ടാക്കി വന്നിരിക്കുകയാണ്. അയാൾക്ക് ബന്ധുക്കളുണ്ടായി. ഭർത്താവ് ഉപേക്ഷിച്ചു നിന്ന ഒരു പെങ്ങൾ കൂടെ വന്ന് താമസമാക്കി. അവർക്ക് എണ്ണമറ്റ കുട്ടികൾ. എല്ലാത്തിൻ്റെയും ചിറകുകളിൽ അയാൾ എണ്ണ പുരട്ടിക്കൊടുത്തു. ഭാര്യയ്ക്ക് സഹികേടുണ്ടായി. മക്കളേക്കാൾ നിങ്ങൾക്കിഷ്ടം മരുമക്കളോടാണ്, അവൾ ചീറി. അയാളത് ശ്രദ്ധിച്ചതു തന്നെയില്ല. ഞാനുണ്ടാക്കുന്ന പണം എന്റെ അനന്തരവന്മാർക്ക് വേണ്ടി ചിലവാക്കുന്നു. നിനക്കും പിള്ളേർക്കും ആവശ്യമുള്ളത് തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ മുറുമുറുക്കുന്നത്? കയ്യിലുള്ള പണം തീർന്നപ്പോൾ വീണ്ടും സ്ഥലം വിട്ടു. തമിഴരുടെ ഇടയിലെ മന്ത്രവാദത്തിന് സ്ഥാനമുള്ളൂ, അവരുടെ കയ്യിലേ പണമുള്ളൂ. നാട്ടുകാരത് വിശ്വസിച്ചു. പുതിയ ക്ഷേത്രങ്ങൾ, പുതിയ ഗ്രാമങ്ങൾ, പുതിയ ആൽത്തറകൾ, അസംഖ്യം വിഗ്രഹങ്ങൾ. പാതിരാത്രികളിൽ ഖേദത്തോടെ ഇളകിമറിഞ്ഞു. ഭക്തനു വേണ്ടി നിർലോഭമായ ദൈവങ്ങൾ അവരുടെ ഭണ്ഡാരങ്ങൾ തുറന്നിട്ടുകൊടുത്തു. കൈനിറയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ഉള്ളതെല്ലാം അവർക്കുമായി കൊടുത്തു. എന്റെ മരുമക്കൾ കോളേജിൽ പോയി. അവർ ഉദ്യോഗസ്ഥരായി. ഭാര്യയുടെ മുറുമുറുപ്പുകൾക്കിടയിലൂടെ പെങ്ങൾ തടിച്ചു കൊഴുത്തു. പെങ്ങളുടെ മക്കൾ വിവാഹിതരായി. അനന്തരവൾമാർ ഭർത്താക്കന്മാരുടെ കൈപിടിച്ച് നടന്നകലുന്നത് ഉൾത്തുടിപ്പോടെ ഞാൻ നോക്കി നിന്നു. അവർക്കാരുമില്ലായിരുന്നു. ഞാനൊരുത്തൻ അവർക്കെല്ലാം ഉണ്ടാക്കിക്കൊടുത്തു. എന്റെ മക്കൾക്ക് ഞാനുണ്ട്, അവർക്കിനിയും കാലമുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചുപോയി. ഒടുവിൽ ദാ ഇത്തവണ പോലീസ് എന്നെ കയ്യോടെ പിടിച്ചു. മടി നിറയെ ആഭരണങ്ങളുമായി ശ്രീകോവിലിൽ നിന്ന് കുനിഞ്ഞിറങ്ങുമ്പോൾ ഇരുട്ടത്ത് ഒരു മണിയിൽ തലമുട്ടി. മണിയുച്ചത്തിൽ മുഴങ്ങി. അതിന്റെ നാവടക്കാൻ ഉയർത്തിയ കൈ ചെന്ന് മുട്ടിയത് വേറൊരു മണിയിലായിരുന്നു. പരിഭ്രമത്തിനിടയിൽ പല മണികളും അടിച്ചു. ദൈവശിക്ഷ, അല്ലാതെന്തു പറയാൻ. ആ പാതിരാത്രിയിലും ആളുകൾ ഓടിക്കൂടി. അവരെന്റെ കൈപ്പിടിച്ച് കെട്ടി മർദ്ദിച്ചു. രാവിലെ പോലീസിലേൽപ്പിച്ചു. എന്റെ മൂത്ത മരുമകൻ വിവരമറിഞ്ഞെത്തി. അവന്റെ ഭാര്യ വീട് അതിനടുത്തൊരു സ്ഥലത്തായിരുന്നു. മന്ത്രവാദി അമ്മാവൻ ഇല്ലാതെയായി. കള്ളനമ്മാവൻ ജനിച്ചുവന്നു. പുതിയ കഥാപാത്രത്തെ ആർക്കും വേണ്ടായിരുന്നു. അവർ ആ കഥാപാത്രത്തെ വെറുത്തു. അന്തസ്സിന് ഇടിവ്. എല്ലാവരും അകന്നകന്നു പോയി. ജാമ്യം നിൽക്കാൻ കൂടി ആരെയും കിട്ടിയില്ല. അനന്തരവന്റെ കാല് പിടിച്ചു പറഞ്ഞു കുറച്ചു പണം കെട്ടിവെക്കാൻ. പിന്നീട് അവനെ കണ്ടിട്ടേയില്ല. ഞാൻ നന്ദികേടറിഞ്ഞു. ബന്ധങ്ങളുടെ പൊള്ളത്തരമറിഞ്ഞു. ത്യാഗങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലാക്കി. ഇക്കഴിഞ്ഞ 2 വർഷം ഒരു ജയിൽ മുറിക്കുള്ളിലിരുന്ന് എന്റെ മണ്ടത്തരങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയായിരുന്നു ഞാൻ. അയാളുടെ മുഖം ഇരുണ്ടു ചുവന്നു. കായലിനു മുകളിൽ ഒരു ചന്ദ്രൻ പൊങ്ങി വന്നു. തിരകളുടെ വക്കുകളിൽ വിളക്കുകൾ കത്തി. ഇനിയിപ്പോ എങ്ങോട്ടാണ്? ഞാൻ ചോദിച്ചു. വൈക്കം ക്ഷേത്രത്തിലേക്ക്, അയാൾ പറഞ്ഞു. ഇനി ഞാൻ മണ്ടത്തരം കാണിക്കത്തില്ല. ബാക്കിയുള്ള കാലമെങ്കിലും എന്റെ മക്കൾക്ക് എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കാൻ ഒക്കുമോന്ന് നോക്കട്ടെ. അയാളുടെ വ്യഥ എനിക്ക് മനസ്സിലായി. നിർധനരായ ദൈവങ്ങൾക്ക് ദുഃഖമുണ്ടാകാൻ വഴിയില്ല. ഒരു ഭക്തനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ അവർക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ബോട്ട് മെല്ലെ സ്പീഡ് കുറച്ചു. ഒരു ജെട്ടി അടുക്കുന്നു. ഇത് ഏതാണ് സ്ഥലം?
1: വിശ്വാസങ്ങളിൽ അവിശ്വാസം. പി. പത്മരാജൻ എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി ചെർപ്പളിശ്ശേരി റോഡ് തോട്ടക്കര ഒറ്റപ്പാലം.
5: ഫോൺ 9446095714.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
7: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ആകാശവാണി തൃശൂർ.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ

0: സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
2: ഈ മാസം 31 വരെ.
1: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
2: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
1: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ. ആർത്തവവും ആയുർവേദവും ഡോക്ടർ സുസ്മിത ശരൺ സംസാരിക്കുന്നു.
4: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സ്വാഭാവികവും ആരോഗ്യത്തിന്റെ പ്രധാന സൂചകവുമായ ഒരു പ്രക്രിയയാണ് ആർത്തവം. ആയുർവേദത്തിൽ ആർത്തവത്തെ രജസ് അല്ലെങ്കിൽ ആർത്തവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി 12-16 വയസ്സാവുന്നതോടുകൂടി അവളുടെ ജനനേന്ദ്രിയ അവയവങ്ങളും ഏകദേശം പൂർണ്ണ വളർച്ചയിലെത്തുന്നു. അതോടെ ഗർഭധാരണത്തിന് ആവശ്യമായ വ്യതിയാനങ്ങൾ അവളുടെ ശരീരത്തിലെ ഗർഭാശയത്തിലും മറ്റും ആരംഭിക്കുന്നു. അതിന്റെ ഫലമായി ഗർഭാശയത്തിനുള്ളിലെ കലകൾക്ക് മാസം തോറും രൂപപരിണാമം സംഭവിച്ച് ഗർഭധാരണത്തിന് സമർത്ഥമാകുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാത്ത പക്ഷം ഇത്തരം കലകൾ നശിച്ചില്ലാതാവുകയും അവ രക്തസ്രാവത്തോടൊപ്പം പുറത്തു പോവുകയും ചെയ്യുന്ന മാസാനുമാസ പ്രക്രിയയാണ് ആർത്തവം. ആർത്തവം സാധാരണയായി 12 മുതൽ 18 വയസ്സിനിടയിൽ ആരംഭിച്ച് എല്ലാ മാസം ഉണ്ടാവുകയും 50-55 വയസ്സ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഒരു ആർത്തവചക്രത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. 1 രക്തസ്രാവത്തിന്റെ കാലയളവ്, 2 രക്തത്തിന്റെ അളവ്, 3 അതിന്റെ അവധി, അതായത് ആർത്തവചക്രങ്ങളുടെ ഇടയ്ക്കുള്ള കാലം, 4 സ്രാവ സ്വഭാവവും അതിനോടനുബന്ധിച്ച മറ്റ് അസ്വാസ്ഥ്യങ്ങളും. ഒരു ആർത്തവകാലത്ത് 3-4 ദിവസം വരെ രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതിൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വർദ്ധിച്ച് ക്രമേണ കുറഞ്ഞ് 5-7 ദിവസമാകുമ്പോൾ വളരെ കുറഞ്ഞില്ലാതായിത്തീരും. ആരോഗ്യവതിയായ ഒരു സ്ത്രീയിൽ ശരാശരി 60 മില്ലി വരെ രക്തനഷ്ടം ഓരോ ആർത്തവകാലത്തും ഉണ്ടാകും. ആർത്തവ രക്തത്തിന് ഒരു പ്രത്യേക ഗന്ധവും രക്തവർണവും ഉണ്ടായിരിക്കും. അത് സാധാരണയായി കട്ട പിടിക്കാറില്ലെങ്കിലും രക്തസ്രാവം അത്യധികമാവുകയോ രക്തസ്രാവത്തിന് തടസ്സം നേരിടുകയോ ചെയ്താൽ രക്തം കട്ടയായി പോകുവാനിടയാവും. ആർത്തവം ആരംഭ ദിവസം അല്പമായി സഹിക്കാനാകും വിധം വേദന, കാൽക്കഴപ്പ്, തലവേദന ഇവ അനുഭവപ്പെടുകയും ആർത്തവ അവസാനത്തോടുകൂടി തനിയെ ശമിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ആർത്തവ സമയത്ത് ശരീരത്തിൽ പ്രധാനമായും അപാനവായു പ്രവർത്തിക്കുന്നു. അതിനാൽ ഈ സമയത്ത് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകേണ്ടത് വളരെ പ്രധാനമാണ്. ആർത്തവ ക്രമീകരണത്തിൽ നാം നിത്യേന കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിതരീതി, വ്യായാമം ഇവയ്ക്ക് മുഖ്യമായ പങ്കുണ്ട്. എളുപ്പം ദഹിക്കുന്നതും ചൂടുള്ളതും പുതുതായി തയ്യാറാക്കിയതുമായ ഭക്ഷണമാണ് നല്ലത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നിവ രക്തക്ഷയം തടയാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. അമിതമായി തണുത്ത ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും പരമാവധി കുറയ്ക്കുന്നതാണ് ഉചിതം. 18 വയസ്സായിട്ടും ആർത്തവം ആരംഭിക്കാത്ത അവസ്ഥകൾ PCOD, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയൂട്രസ്, അഡിനോമയോസിസ് തുടങ്ങിയ നിരവധി ആർത്തവ വൈഷമ്യങ്ങളിൽ തുടക്കത്തിലേ ഉള്ള ചികിത്സകൾ കൊണ്ട് തന്നെ പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുണ്ട്. ആദ്യാവസ്ഥയിൽ മരുന്നുകൊണ്ട് ഭേദമാക്കാമെങ്കിലും പഴകുന്തോറും ശസ്ത്രക്രിയ പോലുള്ള മാർഗങ്ങൾ, ഹോർമോൺ ചികിത്സകൾ തുടങ്ങിയവ അവലംബിക്കേണ്ടി വരും. കടുത്ത പോഷകാഹാരക്കുറവ്, മാനസിക വൈഷമ്യം, ക്ഷീണം, തളർച്ച, കഠിനാധ്വാനം ഇവയുള്ളപ്പോൾ ആർത്തവം ഉണ്ടാകാൻ താമസമുണ്ടാകും. ചെറുപ്പം മുതലേ എല്ലാ രസങ്ങളും പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശീലിക്കുന്നത് നല്ലതാണ്. ഇത് കൗമാരപ്രായമാകുമ്പോൾ പെൺകുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കും. എള്ള്, മുതിര തുടങ്ങിയവയുടെ ഉപയോഗം ഇത്തരക്കാരിൽ വളരെ പ്രയോജനം ചെയ്യും. എള്ള് ശർക്കര ചേർത്ത് കഴിക്കുകയോ എള്ള് തിളപ്പിച്ച വെള്ളം ശർക്കര ചേർത്ത് കഴിക്കുന്നതും രക്തസ്രാവം വളരെ കുറവുള്ളവരിലും ആർത്തവ ഇടവേള നീണ്ടുപോകുന്നവർക്കും ഗുണം ചെയ്യും. അമിത രക്തസ്രാവത്തിന് ചെമ്പരത്തിപ്പൂവ് വാട്ടിപ്പിഴിഞ്ഞ നീര്, കറുകനീര്, അശോകത്തൊലി കഷായം എന്നിവ നല്ലതാണ്. ചെറിയ വയറുവേദനയും ക്ഷീണവും സാധാരണമാണ്. എന്നാൽ അതിരൂക്ഷമായ വേദന, അമിത രക്തസ്രാവം, വളരെ ക്രമരഹിതമായ ആർത്തവം, ദീർഘകാലമായി ആർത്തവമില്ലാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ രജിസ്റ്റേർഡായ ഡോക്ടറുടെ ഉപദേശം തേടണം. ആർത്തവം ഒരു രോഗമോ നാണക്കേടോ അല്ല, സ്ത്രീയുടെ ആരോഗ്യത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. അതിനെക്കുറിച്ച് ശരിയായ അറിവ് നേടുകയും തുറന്ന് സംസാരിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് ഓരോ സ്ത്രീയുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്.
3: ആർത്തവവും ആയുർവേദവും ഡോക്ടർ സുസ്മിത ശരൺ സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം

0: எஸ் பௌர்ணமி. நிர்வகண சகாயம் ஷிபு எம் ஜோஸ் மச்சாட்.
1: திருஷ்யம் ஐ கேർ ஹாஸ்பிட்டல் திருஷூர் ஆன் சாவக்காடு.
2: ஆரோக்கிய குறிப்புகள் சமாபிக்கുന്നു.
1: ஈ பரிபாடி നിങ്ങൾക്കായി സമർപ്പിച്ചது லோகோத்தர நேத்திர சிகிச்சை சௌகரியவுமாய் திருஷ்யம் கண்ணாசுபத்திரி.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആകാശവാണി തൃശൂർ.
8: ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078788882.
10: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാൽ മതിയോ?
11: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ?
10: ആ വിചാരങ്ങൾ മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളോണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
6: ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്.
5: ചോദ്യമിതായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിൻ്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരം 1. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെ ആണ് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങിയത്. ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറി. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിൻ്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരം 1. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെയാണ് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങിയത്. ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറി. ചിന്താവിഷയം: കൊടുങ്കാറ്റുകൾ വൃക്ഷങ്ങളെ കൂടുതൽ ആഴത്തിൽ വേര് പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡോളി പാർട്ടൺ. കൊടുങ്കാറ്റുകൾ വൃക്ഷങ്ങളെ കൂടുതൽ ആഴത്തിൽ വേര് പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡോളി പാർട്ടൺ.
8: ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസീപൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078782.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
12: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 6:30.
13: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

0: അറിയിപ്പ്, ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23-23571, മറ്റൊരു നമ്പർ 0487-23-23572. സമയം 7 മണി കഴിഞ്ഞ് 59:57. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയറിലെ.
1: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.

0: ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: ആർ ബി ഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സന്തോഷ് വർമ്മ എഴുതി, ബിജിപാലീണം പകർന്ന്, നജീം അർഷാദ്, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം വിക്രമാദിത്യൻ.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: അശ്വിൻ ഗോപകുമാർ, സ്നേഹ വാര്യർ എന്നിവർ ആനന്ദം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വരികൾ അനു എലിസബത്ത് ജോസ്, സംഗീതം സച്ചിൻ വാര്യർ.

അറിയിപ്പ്, ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487-2323-571, 0487-2323-572. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. നാളെ രാവിലെ 6:30

0: എഞ്ചിന് ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

സംഗമം. പാച്ചുവും അത്ഭുത വിളക്കും ഈ ചിത്രത്തിൽ ആൻ എമ്മി പാടിയ ഗാനം. വരികൾ മനു മഞ്ജിത്, രാജ്ശേഖർ. സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: സന്തോഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേശന്റെ സംഗീതം, പാടിയത് സച്ചിൻ വാര്യർ. ചിത്രം നേരം.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
1: ഓടും കുതിര, ചാടും കുതിര. ഈ ചിത്രത്തിൽ സഞ്ജിത് ഹെഗ്ഡെ, അനില രാജീവ് എന്നിവർ പാടിയത്. വരികൾ സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

അറിയിപ്പ്: ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572. വിളിക്കേണ്ട സമയം രാവിലെ 10:30 മുതൽ 11:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. തത്സമയം ഒരു പെൺകുട്ടി ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. വരികൾ മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്.

യേശുദാസും സുജാതയും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ഔസേപ്പച്ചൻ്റെ സംഗീതം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ രവിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

അറിയിപ്പ്: ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ മാനസികാരോഗ്യ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സിബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2323-571, മറ്റൊരു നമ്പർ 0487-2323-572. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ.

0: ചലച്ചിത്രകാരങ്ങൾ വീണ്ടും 10:15 കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം. ആദ്യം കമലാ മനോഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയായ കഞ്ചദളായതാക്ഷി ആദിതാളം.

ഡോക്ടർ വി ആർ ദിലീപ് കുമാറിൻ്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അറിയിപ്പ്: ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2323-571. മറ്റൊരു നമ്പർ 0487-2323-572.
3: PM Jai, अब गरीबों की जय बन गई है।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
3: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
4: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്.

ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ, അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകൾ, ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരു പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാകളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കേണ്ട മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും, അത്തരത്തിലുള്ളൊരു കർത്തവ്യബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുമല്ലെങ്കിൽ

കോളേജിലെ. ഇപ്പം വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു. പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റാവാൻ കഴിയുന്നു? കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു? ഇതൊരു പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപ്പെൻ്റായിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്.

0: ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെ ഉണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്, കഴിവ് നേരത്തെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
0: ആ, അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും ഇനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം, ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവേ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികളെ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനങ്ങൾ, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ, അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
1: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാവട്ടെ യുവാക്കളാവട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്

0: ആയിട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയകളിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമേ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ ഒരു അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ ആ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഒറ്റ മന്ദാരം എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം. വരികൾ വിനോദ് മങ്കര, സംഗീതം രമേഷ് നാരായണൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: കൈതപ്പുറം എഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം സല്ലാപം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില കൂടി. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കൂടി 13,220 രൂപയ്ക്കും പവന് 560 രൂപ കൂടി 105,760 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി

0: രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ ഇടിയോടു കൂടിയ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10:30:18. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. മധുരനാരങ്ങ എന്ന ചിത്രത്തിൽ വിജേഷ് ഗോപാൽ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. വരികൾ രാജീവ് നായർ, സംഗീതം ശ്രീജിത്ത് സച്ചിൻ.

കെ എസ് ഹരിശങ്കർ, സിന്ധൂരി വിശാൽ എന്നിവർ പാടിയത്. ചിത്രം സീതാരാമം. വരികൾ അരുൺ ആലാട്, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

അറിയിപ്പ്: ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെ 11:30 വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487-2323571, 0487-2323572. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പ്രേംദാസ് ഇരവള്ളൂർ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന്. മോഹൻ സിത്താര, ജിഷ നവീൻ, തുളസി യതീന്ദ്രൻ, സുനിൽകുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്.

കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. വരികൾ ശോഭിൻ കാഞ്ഞങ്ങാട്, സംഗീതം ഗോപി സുന്ദർ.

ചാടി ഗജപടിവിലമർന്ന്. അറിയിപ്പ്, ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെ 11:30 വരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04872323571, 04872323572. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സന്തോഷ് വർമ്മ എഴുതി, ഗോപി സുന്ദർ ഈണം പകർന്ന് സിദ്ധാർത്ഥ മേനോൻ പാടിയത്. ചിത്രം ബാംഗ്ലൂർ ഡേയ്സ്.

0: മുല്ലനെഴി എഴുതി, ജെറി അമൽ ദേവ് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം. ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

0: ഭൂമിയും ഭൂമി സുന്ദരം.
1: ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു കായ

ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് പകൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ

1 മറ്റൊരു നമ്പർ 0 4 8 7 2 3 2 3 5 7 2. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇയോബിൻ്റെ പുസ്തകം എന്ന ചിത്രത്തിൽ ഹരിചരൺ, നേഹ എസ് നായർ എന്നിവർ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം യാക്സാൻ ഗേരി പെരേര.

ഇതിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് പകൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു. അനൂപ് മേനോന്റെ വരികൾക്ക് ബിജിബാൽ ഈണം പകർന്ന് നിഖിൽ മാത്യു, റിമി ടോമി എന്നിവർ പാടിയത് ചിത്രം ആംഗ്രി ബേബീസ് ഇൻ ലവ്.

മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു. അനൂപ് മേനോന്റെ വരികൾക്ക് ബിജിബാൽ ഈണം പകർന്ന് നിഖിൽ മാത്യു, റിമി ടോമി എന്നിവർ പാടിയത് ചിത്രം ആംഗ്രി ബേബീസ് ഇൻ ലവ്.

2 3 2 3 5 7 1. മറ്റൊരു നമ്പർ 0 4 8 7 2 3 2 3 5 7 2. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ്റെ സംഗീതം.

ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് പകൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487

ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് പകൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 04872323571. മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു. നിവാസ്, അലീറ്റ ഡെന്നിസ് എന്നിവർ പാടിയത്. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്നത്. ചിത്രം 1983.

ഹോംലി മീൽസ് എന്ന ചിത്രത്തിൽ ഹരിചരണും സൗമ്യ രാമകൃഷ്ണനും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന സന്തോഷ് വർമ്മ, സംഗീതം സർത്താജ്. വർഷം എന്ന ചിത്രത്തിൽ ശരത് പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: ഇതുവരെ കേട്ടത് പുള്ളുവൻ പാട്ട്, അവതരിപ്പിച്ചത് പി ശ്രീനിവാസനും സംഘവും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക August 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ

0: പര്യഴുസായും പ്രഖ്യാപിക്കും. എസ് പി സി പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസ്സിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ 1 ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. വി എസിന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മൊട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
0: കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 105,700.

0: 1260 ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
2: നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആണ്. എപ്പോഴാണ് ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആരംഭിക്കുന്നത്? ഒരാൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഗർഭകാല പരിചരണം തുടങ്ങേണ്ടതാണ് എന്ന് പറയാം. ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് ഒരു പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് കൃത്യവും ശാസ്ത്രീയവുമായ ഗർഭകാല പരിചരണം അനിവാര്യമാണ്. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. അതായത് മാനസികമായും ശാരീരികമായും നാം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടിയായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതാകുന്നു. ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനും 3 മാസം മുമ്പ് ആരംഭിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എന്ന വൈകല്യം തടയാൻ സഹായകരമാകും. നമുക്കുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടറുമായി ചർച്ച ചെയ്യണം. നമ്മുടെ വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ പ്രഗ്നൻസിയിൽ സങ്കീർണതകൾ വരാൻ സാധ്യതയുണ്ട്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ സങ്കീർണമായ ഗർഭാവസ്ഥ എന്ന് കരുതപ്പെടുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഡയബറ്റിസ് അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ക്ഷയരോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അപസ്മാരം, മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഡോക്ടറോട് പറയുകയും ഇവ നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം. ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റണം. ഉദാഹരണമായി BP, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അത് നിയന്ത്രിക്കുകയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആയതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള പകരം മരുന്നുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനീമിയ അഥവാ വിളർച്ചയുള്ളവർ അത് കറക്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുക്കണം. അല്ലാത്ത പക്ഷം വിളർച്ച കാരണമുള്ള സങ്കീർണതകളായ അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുക തുടങ്ങിയ സങ്കീർണതകൾ നാം നേരിടേണ്ടി വന്നേക്കാം. തൈറോയ്ഡിൻ്റെ അസുഖമുള്ളവർ അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നോർമലാക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് തൈറോയ്ഡിൻ്റെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ശരീരഭാരം നിയന്ത്രിച്ചിട്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിലെ പല സങ്കീർണതകളും ഒഴിവാക്കാൻ കഴിയും. സീഷർ ഡിസോർഡർ അഥവാ അപസ്മാര രോഗമുള്ളവർ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും പ്രഗ്നൻസി ആകുന്നതിന് ന്യൂറോളജിക്കൽ വ്യൂവിൽ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം കഴിക്കുന്ന മെഡിസിന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായും ചെയ്യണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവമാണെങ്കിലും ചില രോഗങ്ങളുള്ളവർക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേഷൻ അഥവാ പ്രഗ്നൻസി അസാധ്യമാണ്. ഹൃദ്രോഗങ്ങളെ ലോ റിസ്ക് എന്നും ഹൈറിസ്ക് എന്നും തരംതിരിക്കുകയും ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. പ്രഗ്നൻസിയിൽ കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പും ഫോളോ അപ്പും തുടരേണ്ടതാണ്. മാനസികമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതും തുടർച്ചയായി സൈക്യാട്രിസ്റ്റിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുമാകുന്നു. മുമ്പുള്ള ഡെലിവറിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതവണയുള്ള അബോർഷൻസ്, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിശോധനയും മുൻകരുതലുകളും എടുക്കേണ്ടതുമാകുന്നു. APLA സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ നാം നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അത് ദമ്പതികളുടെ 2 പേരുടെയും പ്രാധാന്യമർഹിക്കുന്നു. ജനിതക വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപൂർവമായി

ഉണ്ടായ അസുഖങ്ങൾ എല്ലാം ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ജനറ്റിക് സ്ക്രീനിങ്ങോ ജനറ്റിക് കൗൺസിലിങ്ങോ ചെയ്യേണ്ടതാണ്. കാരണം പ്രീനേറ്റൽ ജനറ്റിക് ടെസ്റ്റിംഗിലൂടെ ഗർഭസ്ഥ ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനാകും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രഗ്നൻസി ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗർഭകാലം അഥവാ ടേം പ്രഗ്നൻസിയെ നാം 40 ആഴ്ചകളായാണ് കണക്കാക്കുന്നത്. ഇതിനെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് നാം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തുടരുന്നു, നമ്മുടെ ബേസ് ലൈൻ ആയിട്ടുള്ള രക്തപരിശോധനകൾ ചെയ്യുന്നു, ഉള്ള അസുഖങ്ങളുടെ ചികിത്സ സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ തുടരുന്നു, അവ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. മൂന്നാം മാസം അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ജനറ്റിക് സ്ക്രീനിംഗായി NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഇഞ്ചക്ഷൻ TD വാക്സിൻ, മുമ്പ് നാം TT ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. ഇത് 2 ഡോസുകളാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ച ഇടവേളകളിൽ എടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് തുടങ്ങുന്നു. അനോമലി സ്കാൻ അഥവാ കുഞ്ഞിന്റെ അവയവങ്ങൾ നോക്കുന്ന സ്കാനിലൂടെ കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ല എന്നുറപ്പിക്കാം. 20 ആഴ്ച സമയത്താണ് ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വിദഗ്ധ പരിശോധനയും കുഞ്ഞിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിർണയിച്ചുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. അതിന് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നതനുസരിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും വേണ്ടിവരും. ചിലപ്പോൾ ആവശ്യഘട്ടത്തിൽ ഫീറ്റൽ എക്കോ അഥവാ കുട്ടിയുടെ എക്കോ എടുക്കാറുണ്ട്. പിന്നെ പ്രധാനമായും 6 മാസം സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഡയബറ്റിസ് അഥവാ പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതിനാൽ GTT കൃത്യമായി ചെയ്യുകയും പ്രഗ്നൻസിയിലെ ഡയബറ്റിസ് കൃത്യമായി നിർണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ്. ഇനി പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ അയൺ കണ്ടന്റ് കൂടിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, കൊഴുപ്പും മധുരവും കുറഞ്ഞ ഭക്ഷണം, ഇതൊക്കെയാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രഗ്നൻസിയിൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക ഭക്ഷണക്രമം, മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി തന്നെ വേണ്ടിവരും. വിളർച്ചയുള്ളവരിൽ ഹീമോഗ്ലോബിൻ കൂടാനായി അയണും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണ രീതി നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പ്രഗ്നൻസിയിൽ ഹൈപ്പർടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. കാലിൽ നീര് വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. കാലിൽ നീര് വരുന്നവർ BP കൃത്യമായി മോണിറ്റർ ചെയ്യുകയും യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. BP ഉള്ളവർ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ചികിത്സിക്കുകയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുറപ്പുവരുത്തുകയും വേണം. 7ാം മാസം മുതൽ കുട്ടിയുടെ വളർച്ചയുടെ സ്കാൻ എടുക്കാൻ തുടങ്ങുന്നു. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കണോ? തീർച്ചയായും. എന്നാൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയിൽ സാധാരണയായി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടരാൻ നിർദ്ദേശിക്കുന്നു. ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതാണ് യൂട്രസിലേക്കും കുഞ്ഞിനും രക്തയോട്ടം കിട്ടാൻ കൂടുതൽ നല്ല പൊസിഷൻ. പ്ലാസന്റ പ്രിവ്യ, ബ്ലീഡിംഗ് ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നു. പ്രസവത്തെക്കുറിച്ചും സിസേറിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെ അമിതമായ പേടിയും ആകാംക്ഷയും ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതിന് ആന്റിനേറ്റൽ ക്ലാസുകളിലൂടെയും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഒക്കെ സാധിക്കും. അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത് പലപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി ഡെലിവറി സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ പ്രസവാനന്തര രക്തസ്രാവം, ഷോൾഡർ ഡിസ്റ്റോഷ്യ അഥവാ കുഞ്ഞിന്റെ തല പുറത്തു വന്ന ശേഷം ഷോൾഡറും ഉടലും സ്റ്റക്കാവുന്ന അവസ്ഥ, അബ്രപ്ഷൻ അഥവാ മറുപിള്ള വിട്ടുപോകുന്ന അവസ്ഥ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ കടന്നുണ്ടാകുന്ന എംബോളിസം, കോട്ട് പ്രൊലാപ്സ് അഥവാ പൊക്കിൾക്കൊടി പുറത്തേക്ക് ചാടുന്ന അവസ്ഥ, ഫീറ്റൽ ഡിസ്ട്രസ് അഥവാ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥ, PROM അഥവാ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരം സങ്കീർണതകളാണ്. ഇവയെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസവവേദന പലപ്പോഴും നാച്ചുറലായി തന്നെ തുടങ്ങാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസവവേദന മരുന്നുകളുടെ സഹായത്താൽ തുടങ്ങിയെടുക്കേണ്ടി വരും. ഉദാഹരണമായി, ഒരാൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവവേദന വരാതിരിക്കുക, ഗർഭാശയമുഖത്തിന് അഥവാ സെർവിക്സിന് തീരെ വികാസം ഇല്ലാതെ വരുന്ന അവസ്ഥ, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ പ്രമേഹമുള്ളതും ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരുന്നതുമായ അവസ്ഥ, BP കൂടുന്നതോ അത് കാരണം സങ്കീർണതകൾ ഉണ്ടാകുന്നതോ ആയ അവസ്ഥ, കുഞ്ഞിന് വളർച്ചക്കുറവുള്ള അവസ്ഥ എന്നിങ്ങനെ. എന്നാൽ പലപ്പോഴും ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ നാം ക്ഷമയോടെ കൃത്യമായ മോണിറ്ററിംഗിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യുന്ന സാഹചര്യങ്ങളും ഏത് പ്രസവത്തിലും ഉണ്ടായേക്കാം. ഇവയെപ്പറ്റിയും നമുക്കൊരു മുൻധാരണ വേണ്ടതാണ്. ഇതിലുപരി

0: സ്ത്രീ ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന മാനസിക പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വേണ്ടത്ര തയ്യാറെടുപ്പുകളും വളരെ ചിട്ടയായും ശാസ്ത്രീയമായുമുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസി നമുക്ക് നല്ലൊരു അനുഭവവും കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമാക്കാം.
1: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ഡാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ പര ചർച്ചക്കാനുള്ള അവസരം ദിയാജായേഗാ.
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिलकर के करें.
1: विविध राज्यों

0: ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
2: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാര പത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ പി വി സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിവരണാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന്

0: പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സുസ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പർ 0487 23 23 571, മറ്റൊരു നമ്പർ 0487 23 23 572. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
1: നമസ്കാരം. താങ്ക് യു മാഡം. പണ്ട് കിട്ടിയതാണ്, ഇന്ന് എന്താണ് അറിയില്ല കിട്ടി. എന്റെ പേര് പ്രദീപ് കുമാറി.
0: ഓക്കെ, ഹലോ. എവിടുന്ന് വിളിക്കുന്ന?
1: എറണാകുളം, നമ്മുടെ എടപ്പള്ളിയുടെ അടുത്തായിട്ട് വരും, എളമക്കര.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: എന്തോ
0: എന്ത് ചെയ്യുന്നു പ്രദീപ്? എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല, ലോട്ടറി അറിഞ്ഞ് ഇപ്പൊ ചെയ്യണില്ല. അതേപോലെ ബ്ലൈൻഡ് ആണ് ഞാൻ. എനിക്ക് അമ്മ പോയിട്ട് ഇപ്പൊ ഒന്നര മുക്കാലി കൊല്ലുപോയി. അതേപോലെ എന്റെ കൂടെ ഉണ്ടായി പോയി.
0: അപ്പൊ തന്നെയാണോ വീട്ടില്?
1: അപ്പൊ തനിച്ചല്ല, അനിയന്റെ മോനുണ്ട്, ഇപ്പൊ ഇവിടെ ഇല്ല. അവനാണ് റേഡിയോ കേൾക്കാറുണ്ട്. അവനാണ് സഹായിക്കണത്, ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടും പോവും, കാലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടും പോയി, വൈകിട്ടും കൊണ്ടുവരും. റേഡിയോ എന്റെ തിരം പണി റേഡിയോ ആണ്. അവിടെയും കേൾക്കും, ഇവിടെയും കേൾക്കും, അവിടെ ഇവിടെയൊക്കെ കേൾക്കും. അവിടെ ഇവിടൊക്കെ വിളിക്കാറുണ്ട് ഞാൻ. കഴിഞ്ഞ ആറാഴ്ച തിരു കണ്ണൂര് വിളിച്ചു, ഒരു പാട്ടാവശ്യം വിട്ടു. ഇതെന്റെ പണി.
0: അതെ, ഇന്ന് തൃശ്ശൂർ നിലയത്തിൽ നിന്ന് കിട്ടി.
1: ഇന്ന് കിട്ടി, എന്തോ ആദ്യം എന്നെ വിളിച്ചു, പക്ഷെ എന്തോ കിട്ടി.
0: ഇന്ന് ഗാനതരംഗിനിൽ ഏത് പാട്ടാ കേൾക്കാൻ താല്പര്യം?
1: ഞാൻ ജാനി അമ്മയുടെ പാട്ടാണ് ആവശ്യപ്പെട്ടത്, തീർന്ന തെരവുകൾ. നല്ല പാട്ടാണ് അത്. ഞാൻ ഈ എനിക്ക് അവിടെ തിരിച്ചൊരു ടൂർത്തിക്കളുണ്ട്, അവരുടെ പേര് ഞാൻ പറഞ്ഞോട്ടെ. ബിന്ദുബായി ധർമ്മൻ, പിന്നെ നമ്മുടെ ഓമന രാമേന്ദ്രൻ, പിന്നെ നമ്മുടെ ലത ജയരാജൻ, പിന്നെ നമ്മുടെ ലൂക്കി ദോസേട്ടൻ. ഇവരൊക്കെ ലൈൻഡാണ്, നമ്മളെ വിളിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടിയാണ് ഈ പാട്ട്. കേൾക്കുന്നവർക്കും ഈ ഇതിന് വിളിക്കുന്നവർക്ക് കിട്ടാത്തവർക്കും കിട്ടുന്നവർക്കും വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: ഓക്കെ,
1: താങ്ക് യു മാഡം.
0: പാട്ട് പാടുവോ?
1: ഇല്ല മാഡം, എനിക്കിപ്പോ പാടാൻ പറ്റില്ല, ക്യൂ ഇല്ല. രണ്ടാഴ്ച മൂന്നാഴ്ചയായിട്ട് ക്യൂ ഇല്ലാണ്ടിരിക്കുക.

0: ശരി, എന്നാൽ നമുക്ക് പാട്ട്
1: കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു. ഓക്കെ.
0: ശരി. ചുവന്ന ചിറകുകൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഹലോ.
4: ആ ഹലോ, നമസ്കാരം.
3: ആ ആരാണ്?
4: പ്രേമനാണ്, കോഴിക്കാട്ടി പാലത്തിന്റെ അവിടെ. ആ സുഖാണ്.
3: ഓക്കേ, എന്ത് ചെയ്യുന്നു?
4: ഞാന് സോപ്പാണ്, ചെറിയൊരു പലചരക്ക് കടയാണ്, വട്ടുള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വീട്ടില് അച്ഛൻ, അമ്മ, ഞാന്, വൈഫ്, എനിക്ക് രണ്ട് കുട്ടികള്. മൂത്താള് TCS ജോലി ചെയ്യുന്ന എറണാകുളത്ത്, 2 വർഷമായി. ചെറിയാള് ബികോം ഫൈനാൻസ്, ശ്രീപതി കോളേജ് വാവന്നൂര്, അവസാന വർഷം, 3rd വർഷം.
3: ഗാനതരംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ്?
4: ഇല്ലേ, ആദ്യം കഴിഞ്ഞ ആഴ്ച വിളിച്ചു കിട്ടിയില്ല, കുറെ ശ്രമിച്ചു കിട്ടിയില്ല.
3: ആദ്യമായിട്ടാണല്ലേ?
4: ഇപ്പൊ 2nd വിളിയില് കിട്ടി. ഇന്ന് 2nd വിളിയിൽ തന്നെ കിട്ടി.
3: റേഡിയോ കേൾക്കാറുണ്ടോ?
4: കേൾക്കാറ്. തൊട്ട ഷോപ്പില് മറ്റേ റേഡിയോ ഉണ്ട്, മറ്റേ വൈദ്യശാലയില്, മുകുന്ദൻ വൈദ്യരെ എന്ന് പറഞ്ഞ ആള്, നമ്മള് സ്നേഹിതരാണ്. ആളുടെ വൈദ്യശാലയില് ഞാൻ വെക്കാൻ പറഞ്ഞു പാട്ടായി. അപ്പോ വെച്ചു, പാട്ട് വെച്ചപ്പോ പാട്ട് നടന്നുകൊണ്ടിരിക്കണ്ടാവും.
3: പിന്നെ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: എനിക്ക് നമ്മളെ കന്മദം സിനിമയില് മോഹൻലാലും മുത്തശ്ശിയും കൂടി ഉള്ള ഒരു കളിയില്ലേ പാട്ട്,
3: മഞ്ഞക്കിളിയുടെ
4: മൂളിപ്പാട്ടുണ്ട്. അതാ മുത്തശ്ശി ഇപ്പൊ ഉണ്ടോ എന്ന് അറിയില്ല, അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേഷൻ ആദ്യം ചെയ്യുന്നത്.
3: ശരി.
4: പിന്നെ എന്റെ അമ്മ, അച്ഛൻ, വീട്ടിലുള്ളവർക്ക്, പിന്നെ നമ്മുടെ സുഹൃത്തായ ശ്രീനിവാസൻ പാട്ടായ, അവൻ കൊറേ കാലം, അവനാണ് ഈ നമ്പർ എനിക്ക് തന്നത്. അപ്പൊ അവൻ പങ്കെടുക്കേണ്ടതിൽ കിട്ടണില്ല അവന്.
3: ഞങ്ങള്
4: കത്ത് എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു റേഡിയോയില്, അപ്പൂട്ടം പെരിങ്ങോട്, പിന്നെ അങ്ങനെ കൊറേ
3: ആൾക്കാരുണ്ടോ. സുഹൃത്തിന് കിട്ടിയിട്ടില്ല വിളിച്ചിട്ട്, അല്ലേ?
4: സുഹൃത്തിന് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അന്ന് എന്തായാലും കിട്ടുന്ന സുഹൃത്ത് പറഞ്ഞത്, എനിക്ക് കിട്ടിക്കഴിഞ്ഞാ അവനൊന്ന് ലോട്ടറി കിട്ടുന്നു പറഞ്ഞു. ലോട്ടറി എടുത്തിട്ട് പറഞ്ഞു, ദക്ഷിണാമൂർത്തി അമ്പലത്തിൽ പോയി വരുമ്പോഴേ എടപ്പാളേ. അപ്പൊ അവൻ സുഹൃത്ത് കേട്ടിട്ടാണോ, കണ്ടു പോവാൻ ഞാൻ മതിയായിരുന്നു അവിടെ.
3: ശരി, പാട്ട് പാടുവോ?
4: അതെ.
3: പാട്ട് ആസ്വാദനം മാത്രമാണോ? പാട്ട് പാടുവോ?
4: ആസ്വാദനം മാത്രമേ, കുറച്ചൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടും.
3: എന്നാ ഒരു പാട്ട് പാടിക്കൂടെ? ഒരു പാട്ട് പാടാം.
4: പാട്ട് പാടാം. ഏതാ പാടണ്ടേ?
3: ഏതെങ്കിലും പാടുക്കോ.
4: എന്നെ പാടാന്ന. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനിറയെ മരിച്ചിന്തും ചിലറുന്ന ചിരികളുണ്ടേ. അത്ര മതി, കേൾക്കണൊരു ഇടങ്ങറാവൂ.
3: ശരി ശരി, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.
4: കിട്ടിയാലും വലിയ സന്തോഷമുണ്ട്.
3: ഓക്കേ, അപ്പൊ ഇനിയും വിളിക്കൂട്ടോ.
4: ഇനി വിളിക്കാട്ടോ.
3: ശരി, നമുക്ക് പാട്ട് കേൾക്കാം.
4: എന്താ പേര് മാഡത്തിന്റെ?
3: ജൂബിൾ. എന്റെ പേര് ജൂബിൾ.
4: ജൂബിൾ. ഓക്കേ.
3: ശരി. ഓക്കേ. കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: ഹലോ,
4: ഹലോ.
3: ആ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.

0: അങ്കമാലിന്ന് എൽദോസ് വിളിക്കുന്നു. എന്തുണ്ട് എൽദോസ് വിശേഷം?
1: വിശേഷം നല്ലത് തന്നെ. ഞാന് ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് വിളിക്കുക. തൃശ്ശൂര് അങ്ങനെ കൂടുതലങ്ങനെ കേൾക്കാറില്ല, കൊച്ചിയപ്പമാണ് വരുന്നത്. അപ്പൊ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ.
0: അപ്പൊ കിട്ടി, ആദ്യമായിട്ടാണ് അല്ലേ, മുമ്പ് പങ്കെടുത്തിട്ടില്ല. ശരി ശരി.
1: പിന്നെ ഞാന് ഒരു ബ്ലൈൻഡ് ആണ്. ആദ്യമൊക്കെ തൃശ്ശൂര് കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലായി ഇപ്പൊ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. കൂടുതലും കൊച്ചി എഫ് എം ആണ് കേൾക്കുന്നത്. അപ്പൊ ഈ പരിപാടി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് വിളിച്ചതാ.
0: ഓക്കേ, നമുക്ക് മുൻപ് ഫസ്റ്റ് കോളറും നമുക്ക് എറണാകുളത്ത് നിന്നായിരുന്നു.
1: അതെ അതെ, എറണാകുളത്ത്.
0: കേട്ടിരുന്നോ? കേട്ടിരുന്നോ? കേട്ടിരുന്നോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞാന് കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു, അപ്പൊ കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ കിട്ടുമായിരുന്നോ?
0: അതെ, കിട്ടി.
1: അപ്പൊ എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാ വേണ്ടേ, പറഞ്ഞോളൂ.
1: ഏതാ? താരണ്യത്തിൻ പുഷ്പകരീടം, താഴികക്കുടം,
0: ഭാര്യയില്ലാത്ത രാത്രി ചിത്രം അല്ലേ.
1: ഈ ഗാനം ഒത്തിരി നാളായി കേട്ടിട്ട്. അപ്പൊ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പാട്ട് കേട്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊച്ചി എഫ്എമ്മില് ഗാനം കേട്ടായിരുന്നു ഒരാള്. അപ്പൊ അതൊന്നും ആവശ്യപ്പെടാന്ന് വെച്ചാൽ കേൾക്കുമ്പോ നമ്മുടെ സ്കൂളിലൊക്കെ അരികളൊക്കെ അങ്ങനെ ഇങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട്
0: ശ്രീകുമാരൻ തമ്പിയുടെ രചന, സംഗീതം ജി ദേവരാജന്റെ, യേശുദാസ് പാടിയതല്ലേ. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ.
1: ശരി.
0: ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
3: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ഹലോ
7: ഹലോ
6: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
7: ഞാൻ മാലിനി, മലപ്പുറം ജില്ലയിൽ നിന്ന് ചങ്കരംകുളത്തു നിന്നാണ്.
6: ഓക്കേ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
7: വളരെ നന്ദിയുണ്ട്. എനിക്ക് ഞാൻ കൊറേ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു.
6: അതെ, എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്, കൊറേ ട്രൈ ചെയ്യുന്നു. ഇന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്.
7: ആ, 7 മാസമായി. ഞാൻ 7 മാസം കഴിഞ്ഞു ഞാൻ വിളിച്ചിട്ട്.
6: ആ, മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
7: ആ, ഒരു പ്രാവശ്യം. അന്ന് മേജോ സാറാണ് ഫോൺ എടുത്തത്.
6: പിന്നെ എന്ത് ചെയ്യുന്നു?
7: ജോലിയൊന്നും ഇല്ല, ഞാൻ വീട്ടമ്മേനെ.
6: ഹൗസ് വൈഫാണോ? അത് ജോലി ഇല്ലാന്ന് പറയണേ. ഹൗസ് വൈഫായാലും നാണിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ.
7: അല്ല, വീട്ടിലെ എല്ലാ പണിയും 4 മണിക്ക് എണീക്കും. മോനുള്ള ഭക്ഷണമൊക്കെ അവൻ പോകുമ്പോഴേക്കിലൊക്കെ ഉണ്ടാക്കണം. പിന്നെ അടിക്കലും തുടക്കലും അതൊക്കെ തന്നെ ജോലി.
6: ആ, പോരെ, എന്നിട്ടാണ് ജോലി ഇല്ല എന്ന് പറയണേ.
7: എന്റെ ഒരു കൂട്ടുകാരുടെ അച്ഛൻഡ് മാധവേട്ടൻ, അവർക്കും പിന്നെ ഇവിടെ അടുത്ത് ബീന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിണ്ട്, അവർക്കും വേണ്ടിട്ട്.
6: നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
7: അത് ഞാൻ അയോധ്യ പഴയ പടത്തിലത്തെ.
6: അയോധ്യ എന്ന ചിത്രത്തിലെ ഏത് പാട്ടാ?
7: രാമൻ, ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്.
6: പി ജയചന്ദ്രൻ ആലപിച്ച ഗാനല്ലേ?
7: ആ, അതെ അതെ.
6: ഓക്കെ, മെച്ചതരാം. പിന്നെ സുഖാണോ?
7: സുഖാണ്, കുഴപ്പമില്ല. എങ്ങനെ പോണു?
6: വീട്ടിലാരൊക്കെ ഉണ്ട്?
7: വീട്ടില് മോൻ മാത്രമേ ഉള്ളു. മോന്റെ ഭാര്യ അവൻ, അവളുടെ വീട്ടില് അവളുടെ അച്ഛന് അസുഖമായ കാരണം അവിടെയാണ്.
6: അപ്പൊ ശരി, എന്നാ പാട്ട് കേട്ടാലോ? പാട്ട് പാടോ?
7: ഇല്ല, പാടൊന്നും ഇല്ല, പാട്ടൊന്നും പാടില്ല.
6: ഓക്കെ, എന്നാ ശരി, പാട്ട് കേൾക്കാം.
7: ആയിക്കോട്ടെ.
6: ഓക്കെ. അയോധ്യ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ചത്, പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.
8: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഹലോ, നമസ്കാരം മാഡം.
2: പറയൂ, ആരാണ്?
3: ആചാരി
2: തിരുവത്ര, ചാവക്കാട്. ഓക്കെ, നമുക്ക് പ്രിയ ഗീതത്തിലേക്ക് കത്തയക്കാറുണ്ടല്ലോ. പങ്കെടുക്കുന്ന ആളാണ്, അറിയാം അറിയാം, ശ്രോതാവാണെന്നുള്ളത് അറിയാം.
3: അതെ,
2: നമുക്ക് പരിചയമുള്ള ആള് തന്നെയാണ്. ഓക്കെ, ചാവക്കാട്.
3: ഞാൻ കഴിഞ്ഞ 600 കാലമായിട്ട് ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രോതാവാണ്. ഞാൻ കേരളത്തിൽ ഒട്ടുമിക്ക ആകാശവാണി നിലയങ്ങളായിട്ട് ബന്ധപ്പെടാറുണ്ട്. നമ്മളെ ഇവിടെ കൊച്ചി, ദേവികുളം, കണ്ണൂര്, തിരുവനന്തപുരം എല്ലാ നിലയങ്ങളും ആയിട്ട് ബന്ധപ്പെടാറുണ്ട്.
2: എന്താ ചെയ്യണേ?
3: ഞാന് കാർപ്പന്റർ വർക്കാണ്, ആശാരിപ്പണിയാണ്. അപ്പൊ ഞാന് മറ്റേ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില സംഭവമായിട്ട് ഇങ്ങനെ നടക്കുന്നു. റേഡിയോ പിന്നെ നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ.
2: എന്ത് പണി ചെയ്യുമ്പോഴും നമുക്ക് റേഡിയോ കൊണ്ട് നടക്കാലോ.
3: വീട്ടിൽ വിശ്വസിച്ചിട്ടാവുന്ന ഒരു മാധ്യമമാണല്ലോ റേഡിയോ.
2: അതെ അതെ, ശരിയാണ്.
3: അതിപ്പോ ദൃശ്യമാധ്യമങ്ങള് മറ്റേ അടിച്ചേൽപ്പിക്കുന്ന കമ്പോള സംസ്കാരം ഒന്നും നമ്മുടെ റേഡിയോയ്ക്ക് ആയൊരു ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ.
2: തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിലിപ്പോ ഞാനും ഭാര്യയും മകളും മാത്രമല്ലോ, ഞങ്ങള് 5 മക്കളാണ്. അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു. 5 മക്കള്, 3 സഹോദരിമാര്, ഞാനും എന്റെ ജ്യേഷ്ഠൻ. ഇപ്പൊ മകള് തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: ഇന്ന് ഇപ്പൊ പണി സ്ഥലത്താണോ അതോ വീട്ടിലാണോ?
3: അല്ല, ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്.
2: ആ ഗ്യാപ്പിൽ ഒന്ന് നോക്കിയത്, ഫോൺ ചെയ്ത് നോക്കിയതാണ്.
3: അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ?
2: അതെ അതെ. അപ്പൊ കിട്ടി?
3: അപ്പൊ അങ്ങനെ കിട്ടി കിട്ടി.
2: അപ്പൊ ഇനി ഇത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ,
3: നമ്മള് ചർക്കാൻ കിട്ടാണ്ടിരിക്കില്ല, കാരണം അങ്ങനെയാണ് സംഭവം.
2: അതെ അതെ, ശരി,
3: നമുക്ക് കിട്ടുന്നുള്ള പേര് ഉറപ്പുണ്ട്.
2: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: ആ, എനിക്ക് വേണ്ടത് നമ്മുടെ ധീര എന്ന ചിത്രത്തില് ഈ പൂവച്ചൽ ജാഥ രചിച്ചിട്ട് രഘുകുമാർ സംഗീതം കൊടുത്ത സതീഷ് ബാബു എസ് ജാനയുടെ ഒരു നല്ലൊരു പാട്ടുണ്ട്. രണ്ടുപേരും ഒന്ന് മൂളാം, ജലദോഷം ഉണ്ടെന്നാലും പാടാം.
2: പാടിക്കോളൂ.
3: മെല്ലെ നീ മെല്ലെ വരൂ, മെല്ലെ നീ മെല്ലെ വരൂ, മലരമ്പുകൾ മലരായി.

0: ഹലോ മാഡം.
1: ഹലോ, നന്നായിരുന്നല്ലോ. ജലദോഷം ഒന്നും വാട്ടിനെ
0: അപ്പൊ ഈ
1: ബാധിച്ചിട്ടില്ല.
0: അപ്പൊ ഈ ഈ ഗാനം പിന്നെ നമ്മുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ, അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന.

0: വർക്കുണ്ട്. അപ്പൊ അതിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. അവർക്ക് എന്റെ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും ധ്യാനം സമർപ്പിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിപ്പ പന്താവൂര്, ശരവണം വാടൂര്, എസ് സി കോലിക്കര, പ്രീതമോ അറിയമ്മടി ചാവക്കാട് തുടങ്ങിയ എല്ലാ ശ്രോതാക്കളും ഞാൻ ഇപ്പൊ ധ്യാനം സമർപ്പിക്കുകയാണ്.
1: ആകാശവാണിയിലെ
0: എല്ലാ ചാർജുകൾക്കും,
1: താങ്ക് യു,
0: എന്നെ സ്നേഹിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
1: ശരി, എന്നാ പാട്ട് കേൾക്കാം.
0: സമർപ്പിക്കണേ. താങ്ക് യു.
1: ശരി ശരി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണം പകർന്ന് എസ് ജാനകി, സതീഷ് ബാബു എന്നിവർ പാടിയത്. ചിത്രം ധീര.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ഹലോ ഹലോ ഹലോ. ഓ, ആ കോൾ നമുക്ക് കട്ടായി. നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. മൗനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചനയും സംഗീതവും നിർവഹിച്ചത് MD രാജേന്ദ്രൻ.

0: ഹലോ, ആകാശവാണി ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം. എന്റെ പേര് ബിബിൻ വെള്ളിയാട്ട് എന്നാണ്.
0: ബിബിൻ വെള്ളിയാട്ട്.
1: ചേലക്കര. ആ
0: ഓ,
1: ചേലക്കര.
0: ചേലക്കരയാണ് അല്ലേ? എന്ത് ചെയ്യുന്നു?
1: ഞാൻ AC മെക്കാനിക് ആണ്.
0: എവിടെ? ചേലക്കര തന്നെ?
1: ചേലക്കര എല്ലായിടത്തും. ഞാൻ തൃശ്ശൂർ ജില്ല, പിന്നെ പാലക്കാട്, എല്ലായിടത്തും പോവാറുണ്ട്.
0: ഷോപ്പാണോ അതോ?
1: അല്ല, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യും.
0: ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു അല്ലേ? ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, പിന്നെ വൈഫ്, രണ്ട് പിള്ളേരാണുള്ളത്.
0: മക്കള് പഠിക്കാം?
1: ആ പഠിക്കാം. മൂത്താള് 6ാം ക്ലാസ്സില്, ഇളയാള് 3ാം ക്ലാസ്സില്.
0: ഓക്കെ. റേഡിയോ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട്, പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. ഞാനിപ്പോ ഒരു 7-8 മാസത്തോളായി ഇതില് പങ്കെടുത്തിട്ട്.
0: ആദ്യമായിട്ടല്ലേ? മുൻപ് പങ്കെടുത്തിട്ടുണ്ട്?
1: മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാരും ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവസരം കിട്ടും.
0: അതെ, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് അദ്വൈതത്തിന്റെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്.
0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ.
1: ഇപ്പോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ?
0: അതെ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കണോ? ഇപ്പോ പണിയുടെ ഇടയിലാണോ വിളിക്കുന്നേ?
1: അല്ല മേഡം, ഞാനൊരു 4 ദിവസമായിട്ട് ലീവിലാണ്. ബാക്ക് പെയിൻ വന്നിട്ട് ഡിസ്കിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പോ എണീക്കാനും ആദ്യം ഒന്ന് മാറി വരുന്നേ ഉള്ളു. എണീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, നടക്കാനൊക്കെ.
0: വേഗം സുഖാവട്ടെ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് പരിപാടി ഇല്ല.
0: ആസ്വദിക്കലും മാത്രമേ. ശരി, എന്നാ നമുക്ക് പാട്ടില് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു.
0: അദ്വൈതം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഹലോ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ ഹലോ മാം, ഞാൻ നമസ്കാരം. ഞാൻ സത്യൻ നടത്തറ.
0: സത്യൻ നടത്തറ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടൈലറാണ്.
0: ടൈലറാണ്? ഷോപ്പാണോ അതോ?
1: ഇല്ല, ഷോപ്പല്ല, ഞാന്
0: കടയിലാണല്ലേ. ഓക്കെ,
1: ബൂട്ടിക്കായിട്ട് നടത്തുന്നു.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും വൈഫും രണ്ട് മക്കളും.
0: മക്കള്? മക്കള് എന്ത് ചെയ്യുന്നു?
1: മക്കള് മോളുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് കൊച്ചുകളുണ്ട്, അവരുകൂടി ഞാൻ പുറത്താണ്. മകനിപ്പോ ഇവിടെ ഒരു ഹോട്ടലിൽ ബില്ലിങ്ങിൽ പോണം. കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു.
0: അതെ, മോള് മക്കളൊക്കെ വരാറില്ലേ?
1: ആ വരാറുണ്ട്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ട് പിന്നെ വരാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞപ്പോ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയി വരണോണ്ട് വരേണ്ട കാര്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നിൽക്കും.
0: ഇനിയിപ്പോ ഓണത്തിന് വരുമുണ്ടാവും? ഗാനതരംഗിണിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
1: ഒരു 6 മാസം മുന്നേ ഒരുവട്ടം പങ്കെടുത്തിട്ടുണ്ട് ഞാൻ.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് പാടില്ല.

0: അപ്പൊ അത് കേൾക്കല് മാത്രമുള്ളു, കേൾക്ക 24 മണിക്കൂർ പാട്ട് കേൾക്കാൻ ചെല്ലുമ്പോ അങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഞങ്ങൾ ജോലി സ്ഥലത്ത് വെക്കുമ്പോഴേ നമ്മള് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കുമ്പോ ആ പാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അപ്പൊ അങ്ങനെ കേട്ട് പോകും. രാവിലെ വീട്ടിൽ 5:30 റേഡിയോ വെക്കും, അവർക്ക് പിന്നെ സമയം അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടുമ്പോഴേ പിന്നെ ജോലിക്ക് പോണ്ട തിരക്കായി. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകാശവാണി വെക്കും.
1: നമ്മുടെ ലാസ്റ്റ് കോളർ കൂടിയാണ്. എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ? നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ എത്തിയിരുന്നു. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ജൂബിൾ സി ഫ്രാൻസിസ്, സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, കെ പി പ്രമോദ്. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ സ്നേഹാശംസകൾ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനേഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, എ ജെ സലീം, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: അഭിപ്രായം.
1: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറൻറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ കേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നുകൊണ്ടിരിക്കുന്നു.
2: അണ്ണ ധൃതി വെക്കാതെ 5:30 എത്താൻ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളെല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പം 5:30 ഉള്ളൂ. നേരത്തെ വന്നവരവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ.
1: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായതുകൊണ്ട് എല്ലാവരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
2: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗണി ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആകണത്.
1: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിരുത്തി നീ പുറകിലിരുന്നാൽ മതി.
3: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കയറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങി പോവൂലേ. നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
2: മോള് പറയണതാ ശരി, ഡ്രസ് നാശമാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
1: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷൻ വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റിലെത്താൻ
2: പറ്റും. വഴിയിലൂടെയാ?
1: അതുതന്നെ. ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർ ബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ റെസ്റ്റോറൻറ്റ്. വാ, വേഗം കയറ്.
2: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ആ ശരി, വിട്ടോ.

0: ഞങ്ങളുടെ ഇളവേണിക്ക് എത്താൻ കഴിഞ്ഞില്ല. റെഡിയാക്കി വച്ച ബർത്ത്ഡേ കേക്ക് മുറിക്കാനോ കൂട്ടുകാരുടെ ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ അവളില്ലായിരുന്നു.
1: അയ്യോ മോളെ, മോളെ,
0: അയ്യോ മോളെ, ഇളവേണി.

0: കാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവറിനെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എന്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ ഒരു മാലാഖയെപ്പോലെ അടിവച്ച് നടന്നു വന്ന എന്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂക്കൾ അണിഞ്ഞ് ആംബുലൻസിൽ എന്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ വന്ന് അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
0: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
0: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
0: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
2: ബാംഗ്ലൂരിലെ FM ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ December 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നുപോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തൻ്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്തു നിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
1: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾകാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തൻ്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
2: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിങ്ങിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
1: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തൻ്റെ സ്വപ്നം അപഹരിച്ചു കളഞ്ഞയാളാണ് തൻ്റെ മുന്നിലെന്ന്.
2: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തൻ്റെ ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
0: നോ, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
1: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
2: ഡേവിഡായിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
0: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിൻ്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിന് മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ

പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിൻ്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തൻ്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു. വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായിപ്പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, മഹേശ്വരി സുഷമ അനിൽ, ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 18-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ ലളിതഗാനങ്ങൾ കെ എൽ ശ്രീകൃഷ്ണദാസിന്റെ വരികൾക്ക് കെ പി ഉദയഭാനു ഈണം പകർന്ന് എസ് ജാനകി പാടിയത്.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: രചന ചന്ദ്രൻ പുരക്കാട്, സംഗീതം മുരളി സിതാര, ആലാപനം PR സുജയൻ തമ്പി.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: രചന കോന്നിയൂർ രാധാകൃഷ്ണൻ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആലാപനം മാവേലിക്കര ചന്ദ്രശേഖരൻ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകൾ, ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാഗളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിൽ

0: ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്ന മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയായിരിക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും അത്തരത്തിലുള്ളൊരു കർത്തവ്യബോധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെ ആയിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുപോലെ കോളേജിൽ, അപ്പം വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റാവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇത് പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപ്പെൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപ്പെൻഡൻ്റ് ആവുകയാണ്, കഴിവതും നേരത്തെ കുട്ടികൾ ഇൻഡിപ്പെൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപ്പെൻ്റായി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
0: അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും യുനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം, ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം, അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ

0: അത് ഒരു സമയം അതിനു വേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു ഒരു ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം വേണം, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
1: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാവട്ടെ യുവാക്കളാവട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിംഗ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയകളിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമേ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അപ്പം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും

0: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ഉറുമി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. ആദ്യ ഗാനം ആലപിച്ചത് യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ.

രശ്മി സതീഷ് പാടിയ ഗാനമാണ് കേട്ടത്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ, രഞ്ജിത് കെ ജി, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

0: നജീം അർഷാദ് വിവേകാനന്ദൻ എന്നിവർ പാടിയത്.
1: ആകാശം ദൂരെ എന്നതോ നുണയല്ലേ.

ആലാപനം നജീം അർഷാദ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിൽ

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഇപ്പോൾ ഓം ശാന്തി ഓം, താരെ ജമീൻ പർ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
0: ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സർവകലാശാല. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ. ഗായകർ യേശുദാസ്, ചിത്ര.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചിത്രം ചെപ്പ്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, പാടിയവർ യേശുദാസ്, സുജാത.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ചിത്രം വെള്ളാനകളുടെ നാട്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം MG രാധാകൃഷ്ണൻ. ഗായകർ MG ശ്രീകുമാർ, സുജാത,

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കേ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ മിനി എൻ കി വാർത്ത മധു കാങ്കരിയ കി രചനായ
2: ആധുനിക് ഹിന്ദി മഹിളാ ലേഖൻ സംസാമായ ജീവൻ സ്ഥിതിയും കി ജടിൽ അനുഭൂതിയും അവർ സമസ്യാവും കാ പ്രതിബിംബ ഹെ മഹിളാവും ദ്വാരാ ഉപന്യാസ ലേഖൻ കാ ആരംഭ 19വീ ശതി കെ അന്തിം ദശ സേ ഹുവ തത്കാലീൻ ധാർമ്മിക് സാമാജിക് ഏവം രാജനീതിക് പരിസ്ഥിതി കി ദൃഷ്ടി സേ എ അത്യന്ത സരാഹനീയ പ്രയാസ താ സൻ 1930 കെ ആസ്പാസ് മഹിളാ രചനാകാരും കി എക് പീഡി ഉത്സാഹപൂർവക് സാഹിത്യ രചനാമേ ലഗി ഹുയി തി ഉൻകി രചന താർമിതാ മേ കാഗസ് കലം കെ സാത്ത് പത്രികാവും കെ സമ്പാദൻ സാഹിത്യ സമാരോഹോ മെ

0: സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ലയവിന്യാസത്തിൽ ടി ജി മുത്തുകുമാരസ്വാമി തകിൽ വായിച്ചത് കേൾക്കാം. ആദിതാളം.

0: പി ജി മുത്തുകുമാരസ്വാമി തവിലിൽ അവതരിപ്പിച്ച് ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ലയവിന്യാസം സമാപിച്ചു. സമയം 5 മണി കഴിഞ്ഞ് 19:48. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.
2: രാമായണ പാരായണം 5-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: സീതാ സ്വയംവരം, ഭാർഗവ ഗർവഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെറാങ് തസ്തികയിലേക്കുള്ള 6 ഒഴിവുകളിലേക്കും എഞ്ചിൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലിക നിയമനം നടത്തുന്നു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി kochinshipyard.in. തൃശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. ഈ മാസം 24 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖം നടത്തും. പ്ലസ് ടു, DCA, KGTE, ഇംഗ്ലീഷ്, ഹയർ ആൻഡ് മലയാളം, ലോവർ എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 41 വയസ്സാണ് പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 675 രൂപ ദിവസവേതനമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രിയുമായി ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-24-27778. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487-24-27778. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ

0: കീഴിൽ പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ, പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലേക്കുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27-നകം അപേക്ഷ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ 680003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487236089. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487236089. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ,
4: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
11: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
11: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
12: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. കർഷകർക്കായി ഫസൽ ബീമാ യോജന. കെ സൂരജുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 67 ചിത്രീകരണം. ശബ്ദം നൽകുന്നവർ ഷിബു എം ജോസ്, രാജേഷ് വിശ്വംഭരൻ, ബിജി ബാബു, അശ്വതി എം എസ്, ഹരീഷ് മെനോൻ. രചന ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. 9:30 കഥാപ്രസംഗം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 അധ്യാത്മ രാമായണ പാരായണം. അയോധ്യകാന്ഡം കോട്ടയ്ക്കൽ മധു അവതരിപ്പിക്കുന്നത്. തുടർന്ന് ശ്രീരാമൻ കീർത്തനം ഗായത്രി ഗിരീഷ് പാടിയത്. 6:30 സൈമർ ദ വുമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 6:30

0: ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:45 ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കൾ, ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, ഗ്രീൻ ഹൈഡ്രജൻ ഒരു ബദൽ ഇന്ധനം, വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം, 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം, ബേപ്പൂർ സുൽത്താൻ എന്ന ഇമ്മിണി വലിയ എഴുത്തുകാരനെ കുറിച്ച്, 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവരുടെ തൃശൂർ കാവ്യാഞ്ജലി, വയലോപ്പള്ളിയുടെ വിഷുക്കണി എന്ന കവിത ആലപിക്കുന്നത് രാധിക വി, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് കുഞ്ചിരട്ട് തൃശൂർ ഗാന സന്ദേശം, 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ, 7:45 ചലച്ചിത്ര ഗാനം, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 14 വേഗങ്ങൾ ആയുർവേദ രീതിയിൽ ആയുർവേദ ചികിത്സകനായ ഡോക്ടർ ശ്രീ പാർവതി സംസാരിക്കുന്നു, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം, 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 പുരാണ കഥാഖ്യാനം പി വി മധുസൂദനൻ അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 സ്വരസാഗരം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്ങിനി ഗാനം, 5:20 അധ്യാത്മരാമായണ പാരായണം ആറാം ദിവസം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിൽ, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz-ൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു: രാവിലെ 10:30 രാഗപരിചയം, 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, ഉച്ച കഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സസ്യമൂലകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും കമ്പോസ്റ്റ് നിർമ്മാണത്തിലും ബയോഗ്യാസ് പ്ലാന്റിലും വരെ ജൈവവളമായി ഉപയോഗിക്കാൻ കഴിയുന്ന അസോളയുടെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

0: ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ കൃഷിരീതികളെയും ഗുണഗണങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.
1: അസോള എന്നും അവിലുപായൽ എന്നും പൊതുവെ അറിയപ്പെടുന്ന ഈ ചെറുസസ്യം അനബീന എന്ന നീലഹരിത പായലുമായി കൂടിച്ചേർന്നാണ് വളരുന്നത്. അസോള പിന്നേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പന്നൽ ചെടിയുടെ ഇലയിൽ സഹവർത്തിത്വത്തോടെ വളരുന്ന നീലഹരിത പായലാണ് അനബീന. ഈ സൂക്ഷ്മജീവിക്ക് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ വാതകത്തെ സാംശീകരിച്ച് ഗുണമേന്മയേറിയ പ്രോട്ടീൻ തന്മാത്രകളും മാംസഘടകങ്ങളും നൈട്രജൻ സംയുക്തങ്ങളുമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. സവിശേഷമായ ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ അസോളയെ കാലിത്തീറ്റയായും ജൈവജീവാണുവളമായും കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ ധാരാളമായി തഴച്ചു വളരാൻ പ്രാപ്തിയുള്ള പന്നൽ അഥവാ ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ചെറുസസ്യമാണ് അസോള. പച്ചപ്പരവതാനി പോലെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട്. ഇലയിലെ വായു നിറഞ്ഞ പ്രത്യേക അറകളാണ് ഇതിന് സഹായകമാകുന്നത്. മാത്രമല്ല ഈ പന്നൽ ചെടികൾക്ക് വയലുകളിലും ആഴം കുറഞ്ഞ ജലാശയങ്ങളിലും വളരെ വേഗം വളരാനും പടർന്നു പിടിക്കാനും കഴിയും. വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടുമുറ്റങ്ങളിലോ കൃഷിയിടങ്ങളിലോ പറമ്പിലോ നെൽപ്പാടങ്ങളിലോ മട്ടുപ്പാവിലോ ഇവയെ വളർത്തിയെടുക്കാം. കൃഷി ഇറക്കി ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്നാം വിളവെടുക്കാം. ഒരേ സമയം തന്നെ കാലിത്തീറ്റയായും ജൈവവളമായും ജൈവജീവാണുവളമായും നമുക്ക് അസോളയെ ഉപയോഗിക്കാം. അതുവഴി കൃഷിയിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ്. ജൈവ കൃഷിയിലും സമ്മിശ്ര കൃഷിയിലും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നെൽകൃഷിയിൽ ജൈവവളമായി അസോള വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടമായ നല്ലൊരു പച്ചില വളമാണ് അസോള. നൈട്രജൻ സ്ഥിരീകരണത്തിനുള്ള പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജന്റെ നല്ലൊരു പങ്ക് അസോള മണ്ണിൽ ചേർക്കുന്നതിലൂടെ നൽകാനാവും. കോഴി, താറാവ്, കാടക്കോഴി, പേത്ത പോലുള്ള പക്ഷികൾക്ക് തീറ്റയായും പശു, എരുമ, ആട്, പോത്ത് തുടങ്ങിയവയ്ക്കുള്ള കാലിത്തീറ്റയായും നൽകാവുന്നതാണ്. ഇതുകൂടാതെ മത്സ്യക്കുളത്തിൽ വളർത്തുന്നത് വഴി മീനിനുള്ള തീറ്റയുടെ അളവ് കുറയ്ക്കാനും കഴിയും. കന്നുകാലികൾക്ക് മാത്രമല്ല മനുഷ്യനും ഭക്ഷിക്കാം. അസോളയുടെ മൊത്തം ഉണങ്ങിയ ജൈവാംശത്തിൻ്റെ 25 മുതൽ 30% വരെ പ്രോട്ടീനും അധിക അളവിൽ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയിൽ ഉൾപ്പെടുത്തുക വഴി സാന്ദ്രീകൃത ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാനും 20 മുതൽ 30% വരെ ഇത്തരം അധിക ചിലവ് കുറയ്ക്കാനും അതിലുപരി 15 മുതൽ 20% വരെ ഉയർന്ന പാലുൽപാദനം ലഭിക്കുവാനും കഴിയും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, പിത്തള എന്നിവയുടെ അളവ് താരതമ്യേന കൂടുതലാണ്. മറ്റ് കാലിത്തീറ്റകളെ പ്രത്യേകിച്ച് വൈക്കോൽ, പുല്ല് എന്നിവയെ അപേക്ഷിച്ച് അസോള പെട്ടെന്ന് ദഹിക്കും. 20% വരെ മറ്റ് ഭക്ഷണത്തോടൊപ്പം കലർത്തി നൽകുന്നത് അഭികാമ്യമാണ്. ഇത് സാന്ദ്രീകൃത ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും പച്ചപ്പുല്ലിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടാകുന്ന പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനും നല്ലതാണ്. ഉയർന്ന ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നന്നായി അനുയോജ്യമാണ്. ഭാഗികമായ തണലും 20 മുതൽ 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപനിലയും 50% സൂര്യപ്രകാശവും 65 മുതൽ 80% വരെ ആപേക്ഷിക ആർദ്രതയും അസോളയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നന്നായി വളരാൻ സൂര്യപ്രകാശം അനിവാര്യമാണ്. എന്നാൽ കടുത്ത ചൂട് നന്നല്ല. അമിത സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഇലകൾ മഞ്ഞ നിറത്തിലാകുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അമിത അമ്ലഗുണമോ ക്ഷാരഗുണമോ ഇല്ലാത്ത സാധാരണ ശുദ്ധജലമാണ് അസോള കൃഷിക്ക് ഉത്തമം. ടാങ്കിലെ വെള്ളം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഇനി അസോള കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ കൃഷിരീതിയാണ്

സിൽപോളിൻ തടങ്ങൾ ഉപയോഗിച്ചുള്ള അസോളകൃഷി. അസോളകൃഷിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നിരപ്പായ നിലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരപ്പാക്കിയ തറയിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 30 സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴിയെടുക്കണം. തുടർന്ന് അരികുകളിലായി ഇഷ്ടിക കൊണ്ട് വരമ്പുകൾ തീർക്കുക. കുഴിയുടെ അടിഭാഗത്തായി ഉപയോഗശൂന്യമായ ചാക്കുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ നിരത്താവുന്നതാണ്. ഇതിലേക്ക് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 150 ഗേജ് കനവുമുള്ള സിൽപോളിൻ ഷീറ്റ് വിരിക്കണം. ഷീറ്റിന് അരികുവശം വരമ്പിന് മുകളിലായി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. അരികുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് ഷീറ്റ് കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ സഹായിക്കും. നന്നായി അരിച്ച കല്ലും കട്ടയും കളഞ്ഞ വളക്കൂറുള്ള മേൽമണ്ണ് 2 കുട്ട, അത് ഒരു ഏകദേശം 25 കിലോ വരും, ഇത് ഇതിനുള്ളിൽ ഇട്ടുകൊടുക്കണം. അതിനുശേഷം തടത്തിലേക്ക് ഏകദേശം 10 സെന്റിമീറ്റർ താഴ്ച വരത്തക്ക വിധം ശുദ്ധജലം നിറയ്ക്കാവുന്നതാണ്. തുടർന്ന് പച്ച ചാണകം 5 കിലോ 25 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കാം. ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന തോതിൽ അസോള വിത്ത് പാകാവുന്നതാണ്. അത്ഭുതകരമായ വളർച്ചയുള്ള ഒരു സസ്യമാണ് അസോള. കൃഷി ഇറക്കി ആദ്യ ആഴ്ചയിൽ തന്നെ അസോള ബെഡിൽ നിന്നും വിളവെടുക്കാൻ പറ്റും. വിത്തിട്ട് 10 മുതൽ 15 ദിവസം ആകുമ്പോഴേക്കും തൈകൾ പറന്നു തടം നിറയും. പ്രതിദിനം ശരാശരി 500 ഗ്രാം മുതൽ 1 കിലോ അസോള വരെ ഒരു കുളത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 15 ദിവസം പ്രായമാകുന്നത് മുതൽ എല്ലാ ദിവസവും അസോള വിളവെടുക്കാവുന്നതാണ്. ഇതിനായി ചുവട്ടിൽ ദ്വാരമുള്ള ട്രേയോ പ്ലാസ്റ്റിക് അരിപ്പയോ വലയോ ഉപയോഗിക്കാം. കൃഷിക്കായി ഉപയോഗിക്കുന്ന മാധ്യമത്തിൽ ചാണകവെള്ളം ഉപയോഗിക്കുന്നതിനാൽ ഇങ്ങനെ വിളവെടുക്കുന്ന അസോളയിൽ നേരിയ ചാണകത്തിൻ്റെ മണമുണ്ടാവും. ഇത് ഒഴിവാക്കാനായി വിളവെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കഴുകുമ്പോൾ വല ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ തൈകൾ അതിൽ നിന്നും പുറത്തു വീഴുകയും അവ നമുക്ക് പിന്നീട് അസോളക്കുളങ്ങളിൽ തിരിച്ച് നിക്ഷേപിക്കുകയും ചെയ്യാം. താപനില 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയായിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക താപനില ചെടികൾ അഴുകിപ്പോകുന്നതിന് കാരണമാകും. തണൽ നൽകുന്നതിനായും പ്രകാശ തീവ്രത കുറയ്ക്കുന്നതിനായും 50% തണൽ നൽകുന്ന ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് വളരുന്ന സസ്യമാണ് അസോള. അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞു വളരുന്നത് ഒഴിവാക്കാൻ ദിവസവും അസോളയുടെ ഒരു ഭാഗം വിളവെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിളവെടുക്കുന്നതിനനുസരിച്ച് ഓരോ ആഴ്ചയും ആവശ്യാനുസരണം ചാണകവും ഫോസ്ഫറസ് വളവും ചേർത്ത് കൊടുക്കണം. അമോണിയയുടെ ആധിക്യം കൊണ്ട് വെള്ളവും മണ്ണും പൂരിതമാകുന്നതിനാൽ ആഴ്ചയിലൊരിക്കൽ തടത്തിൽ വെള്ളത്തിൻ്റെ കാൽഭാഗം മാറ്റി ശുദ്ധജലം ചേർത്ത് കൊടുക്കണം. മാസത്തിലൊരിക്കൽ 3-ൽ 1 മണ്ണ് മാറ്റി പുതിയ മേൽമണ്ണ് അരിച്ച് ചേർത്ത് കൊടുക്കണം. 3 മാസം കഴിയുമ്പോൾ തടം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. ഇത് അസോള അഴുകിപ്പോകുന്നത് ഒഴിവാക്കുന്നതിന് സഹായകമാണ്. കൂടാതെ രോഗകീടബാധകളുടെ നിയന്ത്രണത്തിനും അനിവാര്യമാണ്. ഒച്ചിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം ഉപ്പ് വിതറി കൊടുക്കുക. ദീർഘകാലത്തേക്കാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽപോളിൻ ടാങ്കുകളേക്കാൾ കോൺക്രീറ്റ് ടാങ്കുകളായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇതിനായി 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1/2 മീറ്റർ താഴ്ചയുമുള്ള ചെറു കോൺക്രീറ്റ് കുളങ്ങൾ ഉപയോഗിക്കാം. അസോള ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ ചെടിയുടെ ചുവട്ടിൽ അസോളയിട്ട് ആവശ്യമുള്ള മണ്ണ് വെട്ടിമൂടുക. അസോളയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഇതോടൊപ്പം അഴുകിച്ചേർന്ന് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പര്യാപ്തമായി മാറുന്നു. നെൽകൃഷിയിൽ അധിക വിളവ് നേടുന്നതിനും അസോളയുടെ പങ്ക് വളരെ വലുതാണ്. നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഇത് 25 മുതൽ 30 കിലോഗ്രാം 1 ഹെക്ടറിന് എന്ന നിലയിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കുന്നതാണ്. ഞാറ് നടുന്നതിന് മുമ്പ് നെൽപ്പാടങ്ങളിൽ അസോളയെ 1 മാസം വളർത്തിയ ശേഷം വെള്ളം വാർത്തുകളഞ്ഞ് ജൈവവളമായി ഉഴുതു ചേർക്കാം. നെൽപ്പാടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് 50 ഗ്രാം എന്ന നിരക്കിലും സിൽപോളിൻ തടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് പരമാവധി 400 ഗ്രാം എന്ന നിരക്കിലും പ്രതിദിന വിളവ് ലഭിക്കും. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് അസോളയിൽ പ്രോട്ടീൻ്റെയും നൈട്രജൻ്റെയും അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ജീർണിച്ച് മണ്ണിൽ ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നെല്ലിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാനും പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ അനായാസമായി വീട്ടുവളപ്പിൽ തന്നെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനും കൃഷിയിടങ്ങളിൽ ജൈവവളമായി ഉപയോഗിക്കാനും കോഴിത്തീറ്റയായും കാലിത്തീറ്റയായും നൽകാനും

0: കഴിയുന്ന ഒരു അത്ഭുത സസ്യമാണ് അസോള.
1: അസോളയുടെ കൃഷിരീതികളെക്കുറിച്ചും ഗുണഗണങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിൻ്റെയോ ബിസിനസ് ആശയത്തിൻ്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം

0: എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 46 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: सख्ती से कदम उठाया गया है।
1: Union Health Minister J.P. Nadda today visited Dr. Ram Manohar Lohia Hospital in New Delhi and held a meeting with the doctors at the hospital. He also reviewed the condition of those injured during yesterday's protest in the national capital over the alleged exam paper leak of NEET UG 2026. Mr. Nadda also visited Lady Harding Medical College and Hospital and met the injured protesters who were admitted there. The Delhi High Court has ordered immediate shifting of activist Sonam Wangchuk from Safdarjung Hospital in the national capital to Medanta Hospital in Gurugram. The court passed the order while hearing a plea filed by Wangchuk's wife Geetanjali Angmo. The National Hydroelectric Power Corporation Limited, NHPC, has said that a detailed investigation will be undertaken to ascertain the cause of the tunnel collapse at the NHPC Teesta Stage 6 hydroelectric project at Samardang in Namche district in Sikkim yesterday. In a statement, NHPC informed that 11 casualties have been reported so far and several others are trapped inside the tunnel. The rescue operation is underway. Prime Minister Narendra Modi spoke to Sikkim Chief Minister Prem Singh Tamangole and assured all assistance. President and Vice President have expressed grief over the loss of lives in Sikkim. India and North Macedonia have agreed to enhance trade and investment while expanding cooperation in key sectors including information technology, agriculture, food processing, pharmaceuticals, textiles, biotechnology, tourism, hospitality and filmmaking. Addressing the media in Skopje, after talks with her North Macedonian counterpart, President Draupadi Murmu said both countries have reaffirmed the deep and friendly ties based on shared democratic values and mutual respect. President Murmu expressed confidence that her landmark visit, the first ever by an Indian president to North Macedonia, will further strengthen the multifaceted partnership between the two countries. From North Macedonia, she will travel to Romania after concluding her visit. The Madhya Pradesh Assembly passed the Uniform Civil Code Bill on the second day of its monsoon session today amid protests by the opposition. The bill will now be sent to the governor for assent. Once approved, the Uniform Civil Code will come into force in the state. Tribal communities have been kept outside the purview of the law. India today summoned the Russian Charge d'Affaires Vladimir Ladanov following the attack on the commercial vessel MV Golden Leo on Sunday. The Ministry of External Affairs said that such attacks undermine the safety, security and stability of the international maritime commerce. In China Open Badminton, India's HS Pranoy's campaign ended in the opening round after losing to Malaysia's Leong Jun Hao in Guangzhou today. Lakshya Sen and Ayush Shetty are the other Indian entries in the men's singles draw. Devika Sehwag lost to Thai player Busanan Ongbam Rungnaphan in the women's singles draw. The benchmark domestic equity indices ended in the negative zone today. The Sensex declined 238 points to close at 77,470. The Nifty lost 51 points to settle at 24,188. And that is the end of this news bulletin.
2: Akashavani, Kozhikode. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കഴിഞ്ഞു. ഈ പ്ലാൻ ഉടൻ തന്നെ ഗവൺമെന്റിനെ സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റഹ്മത്തുള്ള അറിയിച്ചു. ഗാലിയൻ, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് പാർക്ക്, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഈ 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ശുചിത്വ മിഷന്റെയും ആക്സസ് മലപ്പുറത്തിന്റെയും സഹകരണത്തോടെ അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് ലെജൻഡ് സോക്കർ ക്ലബ്ബ് ടർഫിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയൽ ഷൂട്ട് ഔട്ട് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളിയിലൂടെ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തും. അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ പോലുള്ള പരിപാടികൾ, മികച്ച സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല 4 വർത്തമാനം ആശയം ഫുട്ബോൾ ഗെയിമിലൂടെ പരിചയപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാന വിതരണം നടത്തി. മലപ്പുറം നഗരസഭ 23 കോടി രൂപയോളം

ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ ഐടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുമ്പ് മലപ്പുറം നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. നാലുവരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബി റിനീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള 1 ഷട്ടർ

0: പറഞ്ഞു. നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള ഒരു ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിൽ ഉള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്ത് 455-ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുൾ സമദ് സമദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും തത്വത്തിൽ അത് അംഗീകരിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. MLA മാരായ VS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുരങ്ങാടി മേഖലയിലെ തെരഞ്ഞെടുത്ത 20 വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ഫുഡ് പ്രോസസിംഗ് തൊഴിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് അക്കാഡമിക് ഡീൻ ഡോക്ടർ ടി ഷിഹാബുദ്ദീൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. JSS ഡയറക്ടർ വി ഉമ്മർ കോയ മുഖ്യപ്രഭാഷണം നടത്തി. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലും സംരംഭകത്വവും കൈവരിക്കാൻ പരിശീലനം വലിയ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ മുനീർ കൂർമത്ത്, സമീർ മേലവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ഫൗണ്ടേഷൻ നൽകും.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിന്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരം, 1. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെയാണ് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങിയത്. ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറി. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ സ്പെയിനിന്റെ എല്ലാ മത്സരങ്ങളും കണക്കിലെടുത്താൽ ഈ മത്സരങ്ങളിൽ സ്പെയിൻ ആകെ എത്ര ഗോളാണ് വഴങ്ങിയത്? ഉത്തരം, 1. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെയാണ് സ്പെയിൻ ഒരു ഗോൾ വഴങ്ങിയത്. ഈ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറി. ഇനി ചിന്താവിഷയം.

കൊടുങ്കാറ്റുകൾ വൃക്ഷങ്ങളെ കൂടുതൽ ആഴത്തിൽ വേർപിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡോളി പാർട്ടൺ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, കൊടുങ്കാറ്റുകൾ വൃക്ഷങ്ങളെ കൂടുതൽ ആഴത്തിൽ വേർപിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡോളി പാർട്ടൺ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:50. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധിഹ ജാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഭാവി പരീക്ഷാസു പ്രശ്നപത്ര ഗോപ്യത ഭംഗം നിവാരയിത്തും സമന്വിത പ്രയാസാനാം കൃതെ ആഹ്വാനം വിഹിതം. നീറ്റ് പ്രശ്നപത്ര പ്രകടന ദോഷിണാം വിരുദ്ധം കഠോര കാര്യാചരണായ പ്രശാസനസ്യ ദൃഢ സങ്കല്പഃ പുനരാവർത്തിതഃ. വിപക്ഷസ്യ വിരോധ കാരണാത് സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണം അദ്യ സ്ഥഗിതം. സിക്കിമസ്യ നാമചി മണ്ഡലെ നിർമാണാധീനസ്യ സുരംഗസ്യ നിപാതേന ഏകാദശ ജനാഃ മൃതാഃ. ബഹവഃ സമ്പ്രതി അന്തഃ നിരുദ്ധാഃ സന്തി. ആപത്തുദ്ധാര കാര്യം ദ്രുതഗത്യാ പ്രവർത്തതേ. ഭാരതോത്തര മൈസോഡേനിയ ദേശോ വ്യാപാര വിസ്താരായ തഥാ പ്രമുഖ ക്ഷേത്രേഷു സഹയോഗം ദൃഢീകർത്തും സഹമതൌ അഭവതാം. രാഷ്ട്രപതിനാ ദ്രൗപദി മുർമുഹു ഇത്യനയാ സ്കോപ്യെ നഗരെ സമകക്ഷൈഃ സഹ ദ്വിപക്ഷീയ വാർത്താ ച വിഹിതാ. അപി ച വാണിജ്യക പോതം പ്രതി സഞ്ജാതേന പ്രഹാരേണ ചതുർണാം ഭാരതീയ നാഗരികാണാം നിധനസ്യ പ്രകരണേ ഭാരതേന റൂസ് ദേശസ്യ രാജദൂതഃ ആഹൂതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദ് ഭവനസ്യ GMC ബാലയോഗി പ്രേക്ഷാഗൃഹേ അദ്യ മംഗളമിലന ഇത്യാഖ്യഃ NDA സംസദീയ ദലസ്യ ഉപവേശനം ആയോജിതം. അസ്മൻ ഉപവേശനെ ഗഠബന്ധന സഹയോഗിഭിഹി ഭാരതസ്യ സുദീർഘകാലം യാവത് സേവാരത നിർവാചിത പ്രധാനമന്ത്രിത്വസ്യ പദാലങ്കരണായ പ്രധാനമന്ത്രിണ

0: निरन्तरम् आपतोद्धार कार्यं सञ्चालयति। राष्ट्रपति पदासीना द्रौपदी मुर्मुः अद्य अवोचत् यत् भारत उत्तर मैसेडोनिया देशौ लोकतांत्रिक मूल्यानां परस्परादरस्य आधारेण च स्वकीय प्रगाढ़ मैत्री संबंधं पुनः सुदृढ़ अकुरुताम्। स्कोपिये नगरे उत्तर मैसेडोनिया देशस्य राष्ट्रपतिना गोडोर्ना सिल्यानोवस्का दावाकोवा इत्यनया सह द्विपक्षीय वार्तानन्तरं वार्ताहरैः सह भाषमाणा राष्ट्रपतिः मुर्मू प्रत्यपादयत् यत् उभौ पक्षौ द्विपक्षीय सहयोगस्य समग्र व्याप्तिं समालोकितवन्तौ, सहैव क्षेत्रीय वैश्विक विषयेषु विचार विनिमयं कृतवन्तौ।
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए। हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
0: अस्य मासस्य एकोनविंशे दिनांके MV गोल्डन लियो इति वाणिज्यिक पोते दुरापन्नस्य घातकाक्रमणस्य पृष्ठभूमौ भारतेन अद्य रूस देशस्य कूटनीतिकाधिकारी व्लादिमीर लादानोव इत्यसौ वैदेशिक कार्य मंत्रालयम् आहूतः। अस्मिन् दुःखादाक्रमणे चत्वारः भारतीय नागरिकाः स्वप्राणान् अत्यजन्। अस्य भीषण प्रहारस्य निन्दां कुर्वन् स्वस्य गभीरां चिन्तां च प्रकटयन् वैदेशिक कार्य मन्त्रालयः स्पष्टीकृतवान् यत् एतादृशानि आक्रमणानि अन्ताराष्ट्रिय सामुद्रिक व्यापारस्य सुरक्षां स्थिरतां च क्षतिं नयन्ति। उत्तराखंड राज्य अश्रांतं जलवृष्टेः तथा यात्रा मार्गेषु संभाव्य भूस्खलन संकटस्य कारणात् अवधानतया ह्यः स्थगिता सुप्रसिद्धा चारधाम यात्रा अद्य पुनः समारब्धा। इयं पावनी यात्रा मंडल प्रशासन आरक्षीय बलेन अथ अन्याधिकारी वर्गैः सह समन्वयं विधाय सुचारु रूपेण संचाल्यते। चीन ओपन बैडमिंटन प्रतिस्पर्धायां श्वः महिला एकल वर्गस्य भारतस्य अग्रगण्य क्रीडिका PV सिंधुः स्वस्य देशस्यैव उन्नति हुड्डां सम्मुखीकरिष्यति इति वार्ताः।
2: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഐടി, കൃഷി, ഭക്ഷ്യസംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.

0: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए। हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
1: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാരീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മൂന്ന് തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
1: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് എം എൽ എ പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വില സ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കും.

0: ക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി വനം വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവിളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വില സ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
1: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ എംഎൽഎമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തിരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി ടി സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ചോറ്റാനിക്കര അമ്മ. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് RK ശേഖർ. പാടിയവർ P. ജയചന്ദ്രനും സംഘവും.

ചിത്രം ആദിപുരുഷ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം സചേത് പരമ്പര. ആലാപനം കാർത്തിക്.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ക്ഷമയും സ്ഥിരോത്സാഹവും വിജയത്തിലേക്കുള്ള പ്രധാന വഴികാട്ടുകളാണ്. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഫസൽ ഭീമാ യോജന, ഇതേക്കുറിച്ച് ഡോക്ടർ കെ എം സൂരജുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമുക്കിന്നൊരു കാർഷിക പഴമൊഴി പരിചയപ്പെടാം. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. പ്രകൃതിയെ ഗുരുവാക്കിയും കാലാവസ്ഥയെ കലണ്ടറാക്കിയും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. ഘടികാരമോ കലണ്ടറോ ഇല്ലായിരുന്ന കാലത്ത് പോലും മരങ്ങൾ പൂക്കുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും കാറ്റിന്റെ ദിശ മാറുന്നതുമെല്ലാം നോക്കി നമ്മുടെ പൂർവികർ ജീവിതവും കൃഷിയും ക്രമീകരിച്ചു. അത്തരത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു പഴമൊഴിയാണ് കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഒറ്റവരിയിലുള്ള ഈ പഴമൊഴി സമയത്തിന്റെ വിലയും അധ്വാനത്തിന്റെ മഹത്വവും പ്രകൃതിയുമായി

0: ഉള്ള മനുഷ്യന്റെ ബന്ധവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊന്ന, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. വേനലിന്റെ വരവറിയിച്ച് സ്വർണ്ണപ്പൂക്കൾ വിരിയുമ്പോൾ അത് പ്രകൃതിയുടെ ഒരു സന്ദേശം കൂടിയാണ്. അടുത്ത കൃഷിക്കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമായെന്ന്. കർഷകന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. മണ്ണൊരുക്കേണ്ട സമയം, വിത്ത് തിരഞ്ഞെടുക്കേണ്ട സമയം, ജലസേചന സൗകര്യം ഒരുക്കേണ്ട സമയം, ഇതെല്ലാം കൃത്യമായി പാലിച്ചാലേ നല്ല വിളവ് ലഭിക്കൂ. ഈ സമയത്ത് അലംഭാവം കാണിച്ചാൽ പിന്നീട് എത്ര കഷ്ടപ്പെട്ടാലും നഷ്ടം പൂർണ്ണമായി നികത്താൻ കഴിയില്ല. നമ്മുടെ പഴമൊഴികൾ വെറും ഭാഷയുടെ അലങ്കാരമല്ല, ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറന്ന അറിവാണ്. കൃഷിയിലുണ്ടായ അനുഭവങ്ങളും പ്രകൃതി നിരീക്ഷണങ്ങളും എല്ലാം ചേർന്നാണ് ഇത്തരം വാക്കുകൾ രൂപപ്പെട്ടത്. ഇന്ന് ശാസ്ത്രവും പറയുന്നത് അതുതന്നെയാണ്. സമയബന്ധിതമായി വിത്ത് വിതയ്ക്കുകയും വളം നൽകുകയും കീടനിയന്ത്രണം നടത്തുകയും ചെയ്യുന്ന കർഷകർക്കാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു. മൊബൈൽ ഫോണിലൂടെ കാലാവസ്ഥ അറിയാം, മണ്ണ് പരിശോധിക്കാം, മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കാം. എന്നിരുന്നാലും സമയത്തിന്റെ പ്രാധാന്യം ഇന്നും അതേപോലെ തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയാണ്. മഴയുടെ രീതിയിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ശാസ്ത്രീയ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കണം. ഈ പഴമൊഴിയിൽ പറയുന്ന സന്ദേശം ഇന്നും പ്രസക്തമാണ്. അതായത്, സമയത്ത് പ്രവർത്തിക്കുക. ഇത് കൃഷിക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഇത് പഠന പാഠമാണ്, സംരംഭകന് ഇത് വിജയത്തിന്റെ മന്ത്രമാണ്, തൊഴിലാളിക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഏത് മേഖലയിലായാലും സമയത്തെ മാനിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒരു വിത്ത് സമയത്ത് മണ്ണിൽ വീണാൽ 100 കതിരുകൾ സമ്മാനിക്കും. ഒരു ദിവസം വൈകിയാൽ മുളയ്ക്കാൻ പോലും കഴിയാതെ പോകാം. അതിനാൽ സമയം എന്ന സമ്പത്ത് പാഴാക്കരുത്. നമ്മുടെ കർഷകർ ഇന്ന് പ്രകൃതിയെയും ശാസ്ത്രത്തെയും ഒരേപോലെ കൂട്ടുപിടിച്ചാണ് മുന്നേറുന്നത്. അതാണ് ഭാവിയുടെ കാർഷിക രീതി. പഴമയുടെ അറിവും പുതിയ സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ കൃഷി കൂടുതൽ വിജയകരമാകും. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഈ പഴമൊഴി നമ്മെ ഭയപ്പെടുത്താനല്ല, ഉണർത്താനാണ്. സമയത്തെ മാനിക്കാം, പ്രകൃതിയെ മനസ്സിലാക്കാം, അധ്വാനത്തെ ജീവിതത്തിന്റെ ശീലമാക്കാം. അപ്പോൾ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഫസൽ ബീമാ യോജന. ഇതേക്കുറിച്ച് തിരുവനന്തപുരം വഴുതക്കാട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സൂരജ്, പരിപാടിയിലേക്ക് സ്വാഗതം. ക്രോപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, ഇതേമാതിരിയൊക്കെ തന്നെയാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസും.
2: നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദന മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ കർഷകരുടെ സുരക്ഷേനെ ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ് പദ്ധതി. വിള ഇൻഷുറൻസിൻ്റെ കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് വിളകൾക്ക് വരുന്ന നാശനഷ്ടങ്ങൾ സാമ്പത്തികമായി പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി പലതരത്തിലുള്ള സ്കീമുകൾ കാലാകാലങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്കീമാണ് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്റർബേസ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണോ?
2: അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 2002 ഫിനാൻസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റിൽ വിള ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വിള ഇൻഷുറൻസിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി.

0: വരുന്ന ഒരു സ്ഥാപനമാണ്.
1: ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എല്ലാവർക്കും സുപരിചിതമാണ്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കാം.
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന സ്കീം 2016 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ്. നമുക്ക് 2-3 സ്കീമുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്കീമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഏതൊക്കെ സ്കീംസാണിത്?
0: ഒന്ന്, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന യീൽഡ് ബേസ് സ്കീമാണ്. ഉൽപാദനക്ഷമത കണക്കിലാക്കിയിട്ട് ഉൽപാദനക്ഷമതയിൽ കുറവ് വരികയാണെങ്കിൽ അതനുസരിച്ച് ക്ലെയിം കൊടുക്കുന്ന ഒരു സ്കീം. രണ്ടാമത്തത് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് തക്കതായ രീതിയിൽ പേ ഔട്ട് തീരുമാനിച്ച്, എത്രത്തോളം കാലാവസ്ഥയിൽ വ്യതിയാനം വന്നിട്ടുണ്ടെന്ന് തീരുമാനിച്ച് അതിന് ക്ലെയിം കൊടുക്കുന്ന ഒരു സംവിധാനം. പിന്നെ മൂന്നാമത്തൊരു സ്കീമുള്ള CPIS ആണ്, അത് കോക്കനട്ട് പാം ഇൻഷുറൻസ് സ്കീം.
1: വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം, ഇതെന്തുവാണ്?
0: കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും 2015 മുതൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം വളരെ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരെയാണ്. കാരണം കാർഷിക വിളകൾക്കാണ് നാശനഷ്ടം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാർഷിക വിളകൾക്ക് വരുന്ന നാശനഷ്ടത്തിന് എങ്ങനെ നമുക്ക് സാമ്പത്തികമായി പരിരക്ഷ കൊടുക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപവത്കരിച്ച ഒരു സ്കീമാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം. അതിൽ നമുക്ക് മേജറായിട്ട് ഇപ്പോൾ മഴയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഴ കുറവിനുള്ള കവറേജ് വരും, അതുപോലെ മഴ കൂടുതലാണെന്നുള്ള കവറേജ് വരും, പിന്നെ കാലം തെറ്റിയിട്ടുള്ള മല അതിനുള്ള കവറേജ് വരും, അതുപോലെ തന്നെ അത് പിന്നെ ഉണക്കിനുള്ള കവറേജ്. ഇങ്ങനെ പലതരത്തിലുള്ള മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള കവറേജുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ താപനില ഏറ്റക്കുറച്ചുകളിൽ കൂടുതലായുള്ള താപനില കുറവാണെങ്കിൽ, അതുപോലെ തന്നെ ആർദ്രത, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ കാറ്റിൻ്റെ വേഗത, ഇവക കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കും. ഇങ്ങനെയുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാം എന്നുള്ള ഒരു കണക്കിൽ, അങ്ങനെ രോഗ ഡിസീസ് കൺജീനിയൽ ക്ലൈമറ്റ്, രോഗ സാധ്യതയുള്ള കാലാവസ്ഥയും അതുപോലെ കീട സാധ്യതയുള്ള കാലാവസ്ഥയും, ഇപ്പം ഇങ്ങനെയുള്ള ഓരോ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കണക്കിലെടുത്തത് അതിൻ്റെ തോതിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു രീതിയാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: ഇതെങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുമായിട്ടൊരു വ്യത്യസ്തം? ഇത്
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ശരിക്കും പറഞ്ഞാൽ ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള സ്കീമാണ്. ആ സ്ഥലത്തുള്ള കർഷകന്റെ വിളവിന്റെ ഉൽപാദനക്ഷമത, ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിക്ക് 1 ഏക്കർ നെൽകൃഷിക്ക് എത്രത്തോളം ഉൽപാദനക്ഷമതയുണ്ട്, നോർമലായിട്ട് എത്രയാണ് വേണ്ടത്, ആ വരുന്ന വ്യതിയാനം ഉൽപാദനക്ഷമതയുള്ള വ്യതിയാനം കണക്കിലാക്കിയിട്ട് എത്രത്തോളം വ്യതിയാനം വന്നു, അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. നേരെ മറിച്ച് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ഉൽപാദനക്ഷമത കണക്കിലെടുക്കുന്നില്ല, അവിടെ നമ്മൾ കണക്കിലെടുക്കുന്നത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മാത്രമാണ്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ എത്ര തോതിലും വ്യതിയാനം വന്നിട്ടുണ്ടോ ആ തോതനുസരിച്ചുള്ള പേ ഔട്ടുകളാണ് കാലാവസ്ഥയുടെ സ്കീമിലുണ്ട്.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് സ്കീമാണ് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം സംസ്ഥാന ഗവൺമെൻറ് അധിഷ്ഠ എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിച്ച് എല്ലാ 14 ഡിസ്ട്രിക്ട്സും കൂടി ഒറ്റ ക്ലസ്റ്റർ, കേരള ഒറ്റ ക്ലസ്റ്ററായിട്ട് കണക്കാക്കി അവിടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ആണ് വിജ്ഞാപനം നടത്തിയത്.
1: ഓക്കെ, അപ്പോൾ ഈ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര ക്രോപ്പ് സീസണാണ് കേരളത്തിന് വേണ്ടി
0: സ്കീം? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർഷികാടിസ്ഥാനത്തിൽ നമുക്ക് 2 സീസണാണുള്ളത്, ഖരീഫ് സീസണും റബി സീസണുമാണുള്ളത്. ഇപ്പോൾ ഖരീഫ് സീസണിൽ നമുക്ക് 1 ഏപ്രിൽ ശരിക്കും പറഞ്ഞാൽ 1 ഒക്ടോബർ കാലയളവാണ് വരുന്നത്. റബി സീസണിൽ നമുക്ക് വരുന്നത് 1 ഒക്ടോബർ നെക്സ്റ്റ് 1 മാർച്ച് സമയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിജ്ഞാപന പ്രകാരം, സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം നമ്മൾ 3 സീസൺസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 ഖരീഫ് സീസണും പിന്നെ റബി സീസൺ തന്നെ 2 തിരിച്ചിട്ടുണ്ട്, റബി 1 റബി 2. ഈ സീസണിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നെൽകർഷകരുടെ ഒരു സീസൺ അനുസരിച്ചാണ് തീരുന്നത്. 1 വിള നെൽകർഷകന് ഖരീഫ് സീസണും, 2 വിള നെൽകർഷകന് റബി 1 സീസണും, 3 വിള നെൽകർഷകന് റബി 3 സീസണും, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
1: അപ്പോൾ ഈ സ്കീംസിൽ കവറേജ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: ഇതിൽ നമുക്ക് സ്കീമിൽ നമ്മൾ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കവറുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത്. നമുക്ക് ഈ സ്കീമിനെ നമുക്ക് 2 തിരിക്കാം. 1, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നാശനഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം. 2, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, തദ്ദേശമായി ബന്ധപ്പെട്ട്

0: ുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനെ എടുക്കും. തദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശം മാത്രമല്ല, അതായത് വ്യക്തിഗത നാശനഷ്ടങ്ങൾ ആണെങ്കിൽ പോലും അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ രണ്ട് തരത്തിലാണ് സ്കീമിന്റെ കവറേജ് വരുന്നത്.
1: ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം കുറിച്ച് സംസാരിച്ചാൽ,
0: ഇത് നമ്മൾ കണക്കിലാക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ, അതായത് 2025-26 റബി സീസൺ വരെ നമുക്ക് ഏകദേശം 171 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, കാലാവസ്ഥാ നിലയങ്ങൾ, തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ, അങ്ങനെ ഉള്ള ഒരു 171 വെതർ സ്റ്റേഷൻസ് ഉണ്ട്. ആ വെതർ സ്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ആ വെതർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജില്ലയിലാണെങ്കിൽ ഏകദേശം ഒരു 10-15 കാലാവസ്ഥാ നിലയങ്ങൾ ഉണ്ടാവും, ചില ജില്ലകളിൽ 20 കാലാവസ്ഥാ നിലയങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാലാവസ്ഥാ നിലയങ്ങളുടെ തോത്, അത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ആഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയും, അതായത് ഒരേ പോലെയുള്ള കാർഷിക വ്യവസ്ഥയുള്ള ഒരു പ്രദേശങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആ പ്രദേശത്തിന് ഒരു പ്രത്യേക കാലാവസ്ഥാ നിലയം സ്ഥാപിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പല പോരായ്മകളും ഈ സീസണിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പോരായ്മ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും ആ കാലാവസ്ഥാ നിലയത്തിൻ്റെ അതനുസരിച്ചിട്ടല്ല അവിടുത്തെ കാലാവസ്ഥ വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് മാറ്റുവാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയും ചേർന്ന് പുതുതായിട്ട് ഓരോ പഞ്ചായത്തിലും തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതും പ്രകാരമായിരിക്കും ഇനിയിപ്പോൾ ഈ സീസൺ ഖരീഫ് 2026 മുതലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് കണക്കിലെടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ നമ്പേഴ്സ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്?
0: കൂട്ടിയിട്ടുണ്ട്. ഇതിൽ വരുന്ന മേജർ കവറേജുകൾ എന്ന് പറയുന്നത് അതിവൃഷ്ടി, അതായത് മഴ കൂടുതലുള്ള അവസ്ഥ, മഴ കുറവുള്ള അവസ്ഥ, അതുപോലെ ഉണക്ക്, പിന്നെ വരുന്നത് കാറ്റിൻ്റെ വേഗത, ഇതെല്ലാം ഇതിനകത്ത് കണക്കും, ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കുന്നതിൻ്റെ തോത് നമുക്ക് ഇപ്പോൾ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു കാലാവസ്ഥയുടെ തോത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡാവും, ആ റെക്കോർഡിംഗ് ഡാറ്റയാണ് പിന്നീട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഈ ലോക്കലൈസ്ഡ് കലാമിറ്റി കവേഴ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം,
0: ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശമായിട്ട് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന അതിനെയാണ് ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്കലൈസ്ഡ് കലാമിറ്റി മാത്രമല്ല ശരിക്കും ഇൻഡിവിജ്വൽ ലോസ് കൂടി നമ്മൾ അതിനകത്ത് കണക്കിലെടുക്കുന്നത്. അതായത് തദ്ദേശമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല അതിനുപരി വ്യക്തിഗതമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ കൂടി, പക്ഷെ അതിന് എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും അതിനകത്ത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ കവറേജസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ കാറ്റിൻ്റെ വേഗത കൂടി നശിച്ചു കഴിഞ്ഞു, ഇപ്പോൾ വാഴയ്ക്കെല്ലാം കാറ്റിൻ്റെ വേഗത കൂടി നശിച്ച്, അങ്ങനെ ഒരുപാട് കഴിഞ്ഞ സീസണുകളിൽ ധാരാളം ഇങ്ങനെ നാശനഷ്ടം സംഭവിച്ച കർഷകർ നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ.
1: ഓക്കെ, ഈ ഇൻഷുറൻസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ടേം ഷീറ്റ് ഒരു ടേം വരാറുണ്ട്.
0: അതെ അതെ അതെ, ടേം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയുടെ തോത് എങ്ങനെയാണ് നിർണയിച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ് ശരിക്കും ടേം ഷീറ്റ്. ഇപ്പോൾ നെല്ല് വിള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് സീസണിലെ നെൽവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂലൈ 1 മുതലാണ് അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കവറേജ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാലാവസ്ഥ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അത് ജൂലൈ 1 മുതലാണ്. അത് ഒക്ടോബർ 31 വരെ കാലാവസ്ഥ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അതിനെ ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ മഴക്കുറവിനുള്ള സമയം, മഴക്കുറവിനുള്ള സമയം നമ്മളിപ്പോൾ ഇതിനകത്ത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ജൂലൈ 1 മുതൽ, അതുപോലെ 31 ഒക്ടോബർ വരെയുള്ള മുഴുവൻ സമയവും നമ്മൾ മഴക്കുറവിനുള്ളത് എടുത്തിട്ടുണ്ട്. ഡ്രൈ സ്പെൽ ആണെങ്കിൽ അത് ഒക്ടോബർ 15 വരെയാണ് എടുത്തിരിക്കുന്നത്.
1: അപ്പോൾ ഇത് പർട്ടിക്കുലർ എല്ലാ പീരിയഡിലും
0: ഏരിയ അതനുസരിച്ചാണ് എടുക്കുന്നത്.
1: അപ്പോൾ എമൗണ്ട് ഇതിൻ്റെ
0: എമൗണ്ട് അതനുസരിച്ച് ചേഞ്ചസ് വരും. ഇപ്പോൾ നെൽകർഷകൻ്റെ ആണെങ്കിൽ നെൽകൃഷിക്ക് നമ്മൾ കൊടുക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക പറഞ്ഞാൽ 80,000 രൂപ ഒരു ഹെക്ടറാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഓരോ മഴക്കുറവിന് എത്രയാണ്, അതുപോലെ ഈ ഉണക്കിന് എത്രയാണ്, പിന്നെ കൂടുതൽ താപനില കൂടുന്നതിന് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നിർണയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഈ ടേം ഷീറ്റ് കൂടെയാണ്.
1: അതെല്ലാം പർട്ടിക്കുലർ പീരിയഡ്സിന് വേണ്ടി സാർ പറഞ്ഞു.
0: അതെ അതെ അതെ, ടേം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡേറ്റ് മാത്രമല്ല അതിനകത്ത് തോത്, ഇത്ര മഴയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കാറ്റിൻ്റെ വേഗത ഇത്രയാണ് വേണ്ടത്, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നാശനഷ്ടമാണ് എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന, നിർണയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ടേം ഷീറ്റ്. ഇതിനകത്ത് ഈ കാലാവസ്ഥയുടെ അടുത്ത സ്കീം ഏകദേശം വരുന്ന എല്ലാ വിളകൾക്കും നമ്മൾ ഈ ടേം ഷീറ്റിന്റെ ബേസിൽ തന്നെയാണ് എല്ലാ ക്ലെയിം വരുന്നത്. ടേം ഷീറ്റ് ഓരോ വിളകൾക്കും ഓരോ ഏരിയക്കും

0: വ്യത്യാസമായിരിക്കും. ഇപ്പോൾ പാലക്കാടുള്ള അതേ ടേം ഷീറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളത്, അതുപോലെ തന്നെ കോഴിക്കോടുള്ളതായിരിക്കില്ല ചിലപ്പോൾ വയനാട്ടിലുള്ളത്. ഓരോ വിളകൾക്കും ഓരോ ഏരിയയിലും ഓരോ ടേം ഷീറ്റാണ് നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ വിളകൾക്കും അങ്ങനെ തന്നെയാണ്.
1: അതനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ഉണ്ട്. അപ്പോൾ സാർ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി എങ്ങനെയാണ് ഇടപെടുന്നത്?
0: സംസ്ഥാന ഗവൺമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്. അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൂടെയാണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റേതായ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏത് സ്കീമാണ് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്, അത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ക്രോപ്പുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഏതൊക്കെ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതെല്ലാം തീരുമാനിച്ച ശേഷം അതൊരു വിജ്ഞാപനമായിട്ട് ഇറക്കി, ആ വിജ്ഞാപന പ്രകാരം അതത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ്, അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിൻ്റെ നടത്തിപ്പ് അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന കാലാവസ്ഥാ നിലയങ്ങളുടെ നടത്തിപ്പും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് വരും. ഏതൊക്കെ കാലാവസ്ഥാ നിലയങ്ങളാണ്, ആ കാലാവസ്ഥാ നിലയങ്ങളുടെ തോത് എങ്ങനെയാണ്, ഈ തോത് നിർണ്ണയിക്കുന്നത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റാണ്.
1: നെല്ലിനെക്കുറിച്ചും വാഴയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ പ്രധാന വിളകളാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
0: ഏകദേശം 27 വിളകൾ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിളകൾ നെല്ല്, പിന്നെ വാഴ, കവുങ്ങ്, വെജിറ്റബിൾസ്, പൈനാപ്പിൾ, പിന്നെ ട്യൂബർ ക്രോപ്സിൽ വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ വരുന്ന പയറുവർഗ്ഗങ്ങൾ വരുന്നത്, ഇങ്ങനെ ഒരുവിധം കേരളത്തിൽ വിള ചെയ്യുന്ന എല്ലാ വിളകളും തന്നെ നമുക്ക് ഇതിനകത്ത് രക്ഷ കൊടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പ്രീമിയം പേ ചെയ്യണമല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്?
0: കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും തുല്യമായ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാലാണ് ഇതിനകത്ത് ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ ലഭിക്കുള്ളൂ. അപ്പോൾ ഈ പ്രീമിയത്തിൻ്റെ ഏകദേശം നെൽവിളകൾക്കാണെങ്കിൽ 2% കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയം, അതുപോലെ ബാക്കിയുള്ള വിളകൾക്ക് ആനുവൽ ക്രോപ്സ് വാർഷിക ഇതിലുള്ള തോതിലുള്ള വിളകൾ 5% കർഷകൻ അടക്കേണ്ട പ്രീമിയം. ഈ കർഷകൻ അടക്കേണ്ട പ്രീമിയത്തിലുപരി വരുന്ന പ്രീമിയത്തിൻ്റെ തുകകളെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി തുല്യമായി പങ്കുവച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൽ സബ്സിഡി പോർഷൻ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും കാലാവസ്ഥയുടെ തോതിലുള്ള സ്കീമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കർഷകന് ഒരു ബാധ്യതയാവാതിരിക്കാനുള്ള തരത്തിലുള്ള ഒരു കവറേജാണ് നൽകുന്നത്. അപ്പോൾ കർഷകന് വളരെ ചെറിയൊരു പ്രീമിയത്തിൽ തന്നെ ഈ സ്കീം ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സ്വീകരിച്ചിരിക്കുന്നത്.
1: ഇതിന് സബ്സിഡി ഉണ്ടോ ഇതിനകത്ത്?
0: സബ്സിഡി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പുറമെ വരുന്ന പ്രീമിയത്തിനാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി സബ്സിഡി കൊടുക്കുന്നത്.
1: അപ്പം സാർ സൂചിപ്പിച്ച ഇതിന് മിനിമം ഏരിയ ഒന്നുമില്ല,
0: എത്ര മിനിമം ഏരിയ എന്നുള്ള ഒരു ഇതിനകത്ത് നിർണ്ണയിച്ചിട്ടില്ല. അതായത് കർഷകന് എത്ര ഏരിയ ഉണ്ടെങ്കിലും ചെയ്യാം.
1: കർഷകർ എന്ന് പറയുമ്പം ലോണി ഫാമേഴ്സ് കാണും, ചിലരുടെ കയ്യിൽ ഭൂമി ഇല്ലാത്ത പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് കാണും.
0: ഇതിനകത്ത് ലോൺ എടുത്ത കർഷകർക്കും ചെയ്യാം, അതുപോലെ പാട്ടത്തിനെടുത്ത കർഷകർക്കും ചെയ്യാം. കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നോക്കുന്നുള്ളൂ.
1: സ്വന്തം ഭൂമി
0: ഉണ്ടാവണം, പാടത്തിനെടുത്താണെങ്കിലും ചെയ്യാം, അതുപോലെ കാർഷിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാം. കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കിൽ കൂടെ തന്നെ, അതായത് ഏത് ബാങ്കിൽ നിന്നാണോ കാർഷിക വായ്പ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ കൂടെ തന്നെ ചേരാവുന്നതാണ്.
1: ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്?
0: വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വാലിഡ് ആയിട്ട് വരിക. അത് ബാങ്ക് തന്നെയാണ് ഇൻഷുറൻസ് നേരിട്ട് ചെയ്യുന്നത്. അല്ലാത്ത കർഷകർക്ക്, അതായത് വായ്പ എടുക്കാത്ത വായ്പേതര കർഷകർക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആധാർ കാർഡ് നിർബന്ധമാണ്, അതുപോലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അത് വേണം. ഇപ്പം ടെനന്റ് ഫാർമർ ആണെങ്കിൽ ടെനന്റ് അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി വേണം, അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ട്, ഇപ്പോൾ അത് സോയിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം, അങ്ങനെ അഡീഷണൽ ആയിട്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും വെക്കാം. പക്ഷേ മേജറായിട്ട് നമുക്ക് ആധാർ കാർഡ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ലീസിലാണെങ്കിൽ ലീസ് അഗ്രിമെൻറ്റ്, പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ്.
1: ഇത് എവിടെ പോയി കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും?
0: കർഷകർക്ക് വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ കൂടെ തന്നെ ചെയ്യാം. കർഷകർ എടുക്കാത്ത കർഷകരാണെങ്കിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ കൂടെയും ചെയ്യാം. അതല്ലാതെ നിരവധി ഇടനിലക്കാരുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുണ്ട്, മൈക്രോ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, POSP എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതായത് കാർഷിക ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻസ് കൊടുക്കുന്ന ഏജൻസ്, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എടുക്കാം. അത് മേജറായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായും കർഷകർ സമീപിക്കുന്നത് കോമൺ സർവീസ് സെൻറ്റേഴ്സാണ്. കോമൺ സർവീസ് സെൻറ്റർ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ എൻറോൾമെൻറ്റിന് ഒരു പങ്ക് വഹിക്കുന്നത്.
1: അപ്പോൾ ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ

0: വേണ്ടിയുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്തുവാണ്?
1: കർഷകന് ചേരാനുള്ള തീയതി ജൂലൈ 31-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 31-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ കർഷകരും, കാർഷിക വായ്പ എടുത്ത കർഷകരായാലും വായ്പേതര കർഷകരാണെങ്കിലും ടെനൻറ്റ് ഫാമേഴ്സ് ആണെങ്കിലും എല്ലാ കർഷകരും തന്നെ ജൂലൈ 31-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ സ്കീമിൽ അംഗമാവേണ്ടതുണ്ട്.
0: ഇപ്പോൾ സാർ, ഇതിൻ്റെ ക്ലെയിം പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് കർഷകർ?
1: കാലാവസ്ഥയുടെ റെക്കോർഡിങ്ങിൻ്റെ സമയം കഴിഞ്ഞ്, അതായത് കാലാവസ്ഥയുടെ തോത് കണക്കാലാക്കുന്ന സമയം കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡ് ചെയ്ത ഡാറ്റ എടുത്ത് ഇതിനകത്ത് കാലാവസ്ഥാ നിലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാലാവസ്ഥയുടെ തോത് അത് കണക്കിലാക്കിയിട്ട് എത്രത്തോളം അതിനകത്ത് വ്യതിയാനം വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലെയിം. ലോക്കലൈസ്ഡ് ക്ലെയിംസ് അത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ്, അങ്ങനെ വരുന്ന ക്ലെയിംസിന് അതത് ബാധിപ്പ് സംഭവിച്ച കർഷകൻ ഒരു ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് അതത് കൃഷിഭവനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്താം, അതായത് അതത് കൃഷിഭവനെ അറിയിക്കുകയാണ് വേണ്ടത്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം, ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം.

0: ക്ലെയിംസിന് അതത് ബാധിപ്പ് സംഭവിച്ച കർഷകൻ ഒരു ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് അതത് കൃഷിഭവനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്താൽ, അതായത് അതത് കൃഷിഭവനെ അറിയിക്കുകയാണ് വേണ്ടത്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം, ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം, ചാനൽ പാർട്ണേഴ്സ് ഏജൻസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാർഷിക സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് ഇൻറ്റിമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് അറിയിക്കണം. ഇത് അറിയിച്ച് അത് 72 മണിക്കൂറിനുള്ളിൽ കർഷകൻ ഇത് അതത് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ ഏജന്റിനെയോ ബാങ്കിനെയോ കൃഷി വകുപ്പിനെയോ അറിയിക്കണം. ആ 72 മണിക്കൂറിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃഷി വകുപ്പ് എന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും വന്ന് അത് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വിലയിരുത്തി അതനുസരിച്ചുള്ള ക്ലെയിം തിട്ടപ്പെടുത്തി.
1: ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നല്ലോ.
0: ടോൾ ഫ്രീ നമ്പർ നമ്മുടെ ജനറൽ ടോൾ ഫ്രീ നമ്പറാണ്, 1-444-7. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോക്കലൈസ് കലാമിറ്റിനെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. 1-444-7 1-444-7.
1: സൂരജ് സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മളിന്ന് വിള ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് 31 ജൂലൈ താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിൽ ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റാണ്. അപ്പം ചേരാത്ത കർഷകരൊക്കെ ഇതിൻ്റെ അകത്ത് ചേരുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: കർഷകർക്കായി ഫസൽ ഭീമ യോജന. തിരുവനന്തപുരം വഴുതക്കാടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഫസൽ ഭീമ യോജനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 1800-400-7064.

0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? വയനാട്ടിലെ 5 സീസണിലാണ് രണ്ടിനങ്ങളുടെയും കൃഷി. അതായത് മെയ് ജൂൺ മാസത്തിൽ കൃഷിയിറക്കി ഡിസംബർ ജനുവരി കാലത്ത് കൊയ്യുന്നു. മൂപ്പ് 170 മുതൽ 180 ദിവസം വരെ. രാസവളമിടുന്നത് ഇവയുടെ തനത് പരിമളത്തെയും പാചകഗുണത്തെയും രുചിയെയും ബാധിക്കും എന്നതിനാൽ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം admissions.kau.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8714253165. മറ്റൊരു നമ്പർ 9446370726. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8714253165. മറ്റൊരു നമ്പർ 9446370726. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. ക്ഷീരവികസന വകുപ്പിൻ്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471245749. മറ്റൊരു നമ്പർ 0471245799. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0471245749.

0: ഒൻപത്. മറ്റൊരു നമ്പർ 0471-2445-799. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP Nadda സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
2: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധം

0: ും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജ് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാ സേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ

0: ആശ്വാസനിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണൻ നമ്പൂതിരി.
4: ഞാനൊരു കത്തിൽ നിന്ന് തുടങ്ങാം. കത്തിന് വളരെ പ്രസക്തി ഉണ്ടായിട്ടല്ല, കുറച്ച് പഴയ കത്താണ്. 1960 കത്താണ്. എന്നെക്കാളും 1 വയസ്സ് കൂടുതലുള്ള കത്താണ്. ഇതിൻ്റെ ഉള്ളടക്കമല്ല പ്രധാനം. 2 ബന്ധുക്കൾ തമ്മിലുള്ള കത്തിടപാടായതുകൊണ്ട് അത് നമുക്ക് മേശപ്പുറത്ത് വയ്ക്കാൻ നിർവാഹമില്ല. എങ്കിലും അതിലെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ പറയാം. തൻ്റെ വീട്ടിൽ നടക്കുന്ന 2 ചടങ്ങിൻ്റെ വിവരം മറ്റൊരു ബന്ധുവിനെ അറിയിക്കുകയാണ്. 19-ാം തീയതി റേഡിയോ സമയം 8:50 9 മണിവരെയും 20-ാം തീയതി റേഡിയോ സമയം 7:12 8:58 മുഹൂർത്തങ്ങൾ. 60 വർഷം 66 വർഷം മുൻപ് എഴുതിയ കത്താണ്. റേഡിയോ സമയം എന്നുള്ളതിനാണ് അവിടെ പ്രസക്തി. റേഡിയോയുടെ വിശ്വാസ്യത, അന്ന് റേഡിയോ എന്ന് പറഞ്ഞാൽ ആകാശവാണി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആകാശവാണിയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയുകൊണ്ടുള്ള ഒരു കത്താണ് ഇത്. ഈ ഒരു വിശ്വാസ്യതയിൽ കെട്ടിപ്പടുത്തതാണ് 90 വർഷത്തെ ഈ വലിയ ചരിത്രം. റേഡിയോയുടെ വിശ്വാസ്യതയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് VK എന്നെ അനുസ്മരിക്കാതിരിക്കുവാൻ കഴിയില്ല. കാരണം അദ്ദേഹവും ആകാശവാണിയുമായി ബന്ധം പുലർത്തിയ ആളാണ്. ആകാശവാണിക്ക് വേണ്ടി തിരുവല്ലുവാമലയിൽ പോയി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ VK പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതും ഈ വിശ്വാസ്യതയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. 1965 യുദ്ധകാലം. അന്ന് ഇലക്ട്രോണിക് മാധ്യമം ആകാശവാണി മാത്രമാണ്, പിന്നുള്ളത് പത്രങ്ങളാണ്. അപ്പോൾ പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നത്, ഏത് വാർത്തയായാലും വരുന്നത് പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതുമ എപ്പോഴും ആകാശവാണിക്ക് അവകാശപ്പെടാം. അപ്പോഴങ്ങനെ യുദ്ധം തുടങ്ങി. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുരുക്കത്തിൽ നമുക്കറിയാൻ പറ്റുന്നത് വൈകുന്നേരം 6 മണിയുടെ ഇംഗ്ലീഷ് വാർത്തയാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആകാശവാണിയിൽ നിന്ന് യുദ്ധമുന്നണിയിലേക്ക് ഒരു സന്ദേശം ചെന്നു അത്രേ. VK പറഞ്ഞതാണ്, വിമാനങ്ങൾ വല്ലതും വെടിവെച്ചിടണമെങ്കിൽ 5:50 മുൻപ് വെടിവെച്ചിടണം. എന്നാലേ 6 മണിയുടെ വാർത്തയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് VK ഇത് പാതി കളിയായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ആകാശവാണി

പോലൊരു മാധ്യമത്തിന് എത്രമാത്രം വിശ്വാസ്യത ആർജിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വി കെ എൻ സൂചിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു സംഭവം. ഈ വിശ്വാസ്യത ഇന്നുമുണ്ട്. സംഗീതമാണല്ലോ എൻ്റെ വിഷയം, അതുകൊണ്ട് ഞാൻ സംഗീതത്തിലേക്ക് വരുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഇന്നും ഉത്സവങ്ങളിലെ നോട്ടീസുകൾ നോക്കുക. ഏതൊരു പരിപാടി അവതരിപ്പിക്കുമ്പോഴും, പ്രത്യേകിച്ച് സംഗീതമാണെങ്കിൽ, ബ്രാക്കറ്റിനുള്ളിൽ AIR ഫെയിം എന്ന് കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ മാത്രമല്ല ഇത്. ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ആകാശവാണിയുടെ ഓഡിഷൻ ആ ഒരു വലിയ കടമ്പ കടന്നു കിട്ടി എന്നുള്ള ഒരു സൂചനയാണ് ഈ ആകാശവാണി ഫെയിം, AIR ഫെയിം എന്നുള്ളത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി ആകാശവാണി ഗ്രേഡ് വരെ നമ്മൾ ഈ നോട്ടീസുകളിൽ കാണാറുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ആകാശവാണിയുടെ ഓഡിഷനും, സംഗീതമായാലും ഏത് ഓഡിഷനായാലും, ഉണ്ടായിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. 1950കളിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന കെസ്കർ, അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തിന് ആകാശവാണിയിൽ ഒരു പ്രധാന സ്ഥാനം ലഭിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഓഡിഷൻ തുടങ്ങി ദേശീയ സംഗീത പരിപാടിയും ആകാശവാണി സംഗീത സമ്മേളനവും എല്ലാം കെസ്കറുടെ കാലത്ത് തുടങ്ങിയതാണ്. അതിന് അദ്ദേഹത്തിന് സഹായകരമായി വർത്തിച്ചത് 1955 ആകാശവാണിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി മാറിയ വി കെ നാരായണ മേനോൻ. ഈ തൃശ്ശൂർക്കാരൻ തന്നെയാണ്, വടക്കേ കുറുപ്പത്ത് നാരായണ മേനോൻ. അപ്പോൾ 1954 തുടങ്ങിയ ആകാശവാണിയുടെ ഈ ഒരു ഓഡിഷൻ പ്രക്രിയ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ആദ്യത്തെ ആ ഓഡിഷൻ ബോർഡിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അന്ന് 1954 ആദ്യത്തെ ഓഡിഷൻ ബോർഡിനെ നയിച്ചത് ശ്രീകൃഷ്ണ നാരായൺ രതൻ ജൻകർ എന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. ആഗ്ര ഖരാനയിലെ ഗായകൻ, അതോടൊപ്പം തന്നെ മികച്ച ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപാട് രാഗങ്ങൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പിന്നീട് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ സംഗീതത്തിൽ അടിയുറച്ച കരുത്തുള്ള ഒരു വ്യക്തിയെയാണ് ആകാശവാണിയുടെ ഓഡിഷൻ ബോർഡിൻ്റെ ആദ്യ ചുമതലക്കാരനായി അന്ന് കെസ്കർ നിയമിച്ചത്. അതാണ് ഈ ആകാശവാണി ഓഡിഷനുകളുടെ വിശ്വാസ്യത. ഇന്നും നമുക്കറിയാം, ആകാശവാണി ഓഡിഷൻ പാസ്സാവുക എന്നുള്ളത് ഏതൊരു കലാകാരൻ്റെയും സ്വപ്നം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ സംഗീതത്തിനെ പറ്റി പറയുന്നുണ്ട്, ഓഡിഷനെ പറ്റി നമുക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വരികയാണ്. ഈ ആകാശവാണിയുടെ വിവിധ ഭാഷകളിലുള്ള പ്രക്ഷേപണത്തെ പറ്റി പറഞ്ഞു. ഈ ഓഡിഷനോടൊപ്പം തന്നെ ആകാശവാണി അന്ന് ആകാശവാണി സംഗീത മത്സരങ്ങളും തുടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പല ചാനലുകളിലും കാണുന്ന സംഗീത റിയാലിറ്റി ഷോകളുടെയൊക്കെ തുടക്കം ആകാശവാണിയുടെ ഈ ഒരു സംഗീത മത്സരത്തിൽ നിന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ കോവിഡിനോടുകൂടി മുടങ്ങിയ സംഗീത മത്സരങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രതിഭകളെ ആകാശവാണിക്ക് സംഭാവന ചെയ്യുവാൻ ഈ ആകാശവാണി സംഗീത മത്സരങ്ങൾക്കും കഴിഞ്ഞിരുന്നു. എൻ്റെ ആദ്യത്തെ വിജയി തന്നെ മലയാളിയാണ്, പാൽക്കുളങ്ങര അംബികാദേവി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ആകാശവാണി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ ഒരു പരസ്യം നൽകിയിട്ടില്ല. അതായത്, ഞങ്ങളാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, ഇതൊന്നുമില്ലാതെ ഒരു നിശബ്ദ സേവനം, ഇത് ഞങ്ങളുടെ ചുമതലയാണ്, കടമയാണ്, കർത്തവ്യമാണ് എന്ന മട്ടിലുള്ള ഒരു എളിയ നിശബ്ദ സേവനം തന്നെയാണ് ആകാശവാണി ഈ വർഷങ്ങളിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ശ്രോതാക്കളെ സംഗീതത്തിലേക്ക് അടുപ്പിക്കുവാനും ആകാശവാണിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ ആകാശവാണി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പരിപാടിയെപ്പറ്റി പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നാഞ്ചിയമ്മയെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. 2020 ചിത്രത്തിലാണ് അവർക്ക് അവാർഡ് കിട്ടിയത്. ഒരുപാട് പബ്ലിസിറ്റിയൊക്കെ അന്ന് കിട്ടുകയുമുണ്ടായി. നാഞ്ചിയമ്മ ചിത്രത്തിൽ പാടുന്നതിന് 16 മുൻപ് ആകാശവാണി തൃശ്ശൂർ നിലയം ആദിവാസികളുടെ ഭാഷയിൽ ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവില്ല. അട്ടപ്പാടി ഊരിലെ ആദിവാസികളുടെ ഭാഷയിൽ തന്നെയാണ് അന്ന് ആ പ്രക്ഷേപണം നടത്തിയത്. അതിന് ചുക്കാൻ പിടിച്ചതും ആ പരിപാടിക്ക് ഊരുകൂട്ടം എന്ന പേര് നിർദ്ദേശിച്ചതും ശ്രീ കെ എ മുരളീധരനാണ്. സംഗീതത്തിനെ പറ്റി പറയുമ്പോൾ അത് എടുത്തു പറയാൻ കാരണം, RLV സംഗീത കോളേജിൽ പഠിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി രേശൻ മാസ്റ്റർ, അദ്ദേഹം അവിടെ ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ഈ ഊരുകൂട്ടം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ഇത്രയും വർഷമായി സംഗീതം എന്ന മഹത്തായ സംസ്കാരത്തെ പോഷിപ്പിക്കുകയാണ് ആകാശവാണി. ലളിത സംഗീതം എന്നുള്ള ഒരു വലിയ ശാഖയ്ക്ക് ആകാശവാണിയോളം സംഭാവന നൽകിയ മറ്റേതെങ്കിലും മാധ്യമമുണ്ടോ എന്നെനിക്കറിയില്ല. ഇതിന് ഉപോത്ബലകമായി ഞാനൊരു സംഭവം പറയാം. ഇതിലെ കഥാനായകൻ മറ്റാരുമല്ല,
എം ജി രാധാകൃഷ്ണൻ.

അദ്ദേഹം ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ പ്രശസ്തനാകുന്നതിന് മുൻപുള്ള ഒരു കാലം അദ്ദേഹം തന്നെ തൃശൂർ നിലയത്തിൽ വന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ കാണുവാൻ എം ജി രാധാകൃഷ്ണൻ കോഴിക്കോട് അടുത്തൊരു പ്രദേശത്ത് എത്തുന്നു. ഒരു ഗ്രാമപ്രദേശമാണ്. അന്നത്തെ നാട്ടിൻപുറത്തെ ഒരു പച്ചക്കറി പലവ്യഞ്ജനക്കട, അവിടെ ചെന്ന് അദ്ദേഹം ഈ ഡോക്ടറുടെ പേര് ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ആലപ്പുഴ നിലയത്തിൽ കൂടിയുള്ള ലളിത സംഗീത പാഠം പ്രക്ഷേപണം ചെയ്യുന്നത്. എം ജി രാധാകൃഷ്ണൻ ചോദ്യം ചോദിക്കുന്നതും അവിടെ എം ജി രാധാകൃഷ്ണൻ പാട്ട് പഠിപ്പിക്കുന്നതും. ഇപ്പം എം ജി രാധാകൃഷ്ണൻ ഇവർക്ക് ആർക്കും അറിയില്ല, കാരണം അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ്റെ രൂപം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ ചോദിക്കുന്നത് ഇന്ന ഡോക്ടർ എവിടെയാണ് താമസം, ആ കടക്കാരൻ മറുപടി നൽകിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്കും റേഡിയോയിൽ കൂടി ലളിത സംഗീത പാഠം തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം എം ജി രാധാകൃഷ്ണനോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന്. എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. കടക്കാരന് വിശ്വാസമായില്ല. നിങ്ങളാണോ എം ജി രാധാകൃഷ്ണൻ? അതെ, ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ, ഞാൻ തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നീട് എം ജി രാധാകൃഷ്ണൻ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കാം. അവിടെ ഒരു ചെറിയ ഒരു കൂട്ടം കൂടി. വടക്കൻ ഭാഷയിലെ കൂട്ടം കൂടുതൽ വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ്, ഇതങ്ങനല്ല. ആളുകൾ കൂടി എം ജി രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ ഈ എലി മാളത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കുറച്ച് പേർ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇറങ്ങി വന്നു തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും കൂടി എം ജി രാധാകൃഷ്ണനെ ഈ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്രയും പേർ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എം ജി രാധാകൃഷ്ണനെ ദൂരെ നിന്ന് ഡോക്ടർ കാണുന്നില്ല. ഡോക്ടർ ആദ്യം മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇന്നലെയൊന്നും സർജറിയൊന്നും ചെയ്തില്ലല്ലോ, ഈ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് എന്നുള്ളൊരു ആശങ്ക ഡോക്ടറിലുണ്ടായി. പക്ഷേ എം ജി രാധാകൃഷ്ണൻ മുന്നിൽ കണ്ടപ്പോഴേക്കും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ കാണുക പോലും ചെയ്യാതെ വെറും കേൾവിയിലൂടെ മാത്രം സുപരിചിതമായ ഒരു ശബ്ദം ഒരു ശ്രോതാവ് തിരിച്ചറിയുകയും അത് എം ജി രാധാകൃഷ്ണനാണ് എന്നറിഞ്ഞപ്പോൾ അതൊരു നാട്ടിൻപുറത്ത് ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് അന്ന് എം ജി രാധാകൃഷ്ണൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതാണ് ആകാശവാണിയുടെ വ്യാപ്തി. എവിടെയും എത്തും, എങ്ങനെയും എത്തും, എപ്പോഴും കേൾക്കാം. ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടം സങ്കല്പിച്ചു നോക്കുക. ആ ഒരു കാലഘട്ടത്തിൽ വാക്കുകളിലൂടെ ആകാശവാണി വരച്ചിട്ട ചിത്രം എത്രമാത്രം ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 70s കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 4 പ്രധാന ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കേരളകൗമുദി ട്രോഫി, തൃശ്ശൂരിൽ ചക്കോള സ്വർണക്കപ്പ്, കോഴിക്കോട് സേഡ്നാഗജി, കണ്ണൂർ ശ്രീനാരായണ ട്രോഫി. ഈ 4 ടൂർണമെൻറ്റുകളിലും അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും അണിനിരക്കുന്ന ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണം നൽകുന്നതിലാകട്ടെ, പത്മനാഭൻ നായരുണ്ടായിരുന്നു, തൃശ്ശൂർക്കാരനായ ഒ കെ ദേവസി ഉണ്ടായിരുന്നു, സാക്ഷാൽ നാഗവള്ളി RS കുറുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ചേർന്ന ഒരു വലിയ ടീമാണ് ഈ കമൻട്രികൾ നൽകുന്നത്. ഏതൊക്കെ ടീമുകളാണ്? ജലന്ധറിൽ നിന്നുള്ള ടീമുണ്ടായിരുന്നു, JC ടീമിൽ ഫഗ്വാഡ, നമ്മുടെ സ്വന്തം പ്രീമിയർ ടയേഴ്സ് വെല്ലിംഗ്ടൺ, മഫത്തിലാൽ, ഇങ്ങനെ ഇന്ത്യ എമ്പാടുമുള്ള ടീമുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇന്ദർ എന്ന പേരുണ്ടായി. ഇന്ദർ എന്ന പേര് നൽകുവാൻ അച്ഛനമ്മമാർ മത്സരിച്ചു. എന്തുകൊണ്ട്? JCTയുടെ ഫോർവേഡ്, ഇന്ത്യയുടെ ഫോർവേഡ് ഒക്കെ ആയിരുന്ന സാക്ഷാൽ ഇന്ദർ സിംഗിനെ അത്രമേൽ അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇന്ദർ സിംഗിനെ അവർ കണ്ടിട്ടില്ല. ഇത് മുഴുവൻ കേൾവിയാണ്, റേഡിയോ കേൾവി, കമൻട്രിയുടെ കേൾവിയിലൂടെ. ഈ കമൻട്രികളിലെ ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിന്റെ ഒരൊറ്റ തെളിവാണത്. ഈ ഇന്ദർ എന്ന പേരന്ന് വ്യാപകമായിരുന്നു കേരളത്തിൽ. ഇത്രയും പറയുമ്പോൾ ഞാൻ മറ്റൊരു ശബ്ദം കൂടി ഓർക്കുകയാണ്. അത് പറയാതിരുന്നാൽ അത് ഏറ്റവും വലിയ അപരാധം കൂടിയാവും. അച്ചുക്കുട്ടൻ നാടുവിട്ടു. 55 വർഷം മുൻപ് ഞാൻ കേട്ടതാണ് അച്ചുക്കുട്ടൻ നാടുവിട്ടു. ഇതൊരു നാടകത്തിലെ വരിയാണ്. സാക്ഷാൽ TN ഗോപിനാഥൻ നായർ, അദ്ദേഹത്തിൻ്റെ വൈതരണി എന്ന റേഡിയോ നാടകത്തിൻ്റെ വരികളാണ് ഈ അച്ചുക്കുട്ടൻ നാടുവിട്ടു. 55 വർഷം മുൻപ് എന്ന് ഓർക്കണം. അന്ന് ഈ വൈതരണി എന്ന നാടകത്തിൻ്റെ ആ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്താന്ന് വെച്ചാൽ, അത് തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലാണ്. ഒരു റേഡിയോ നാടകം ഫ്ലാഷ് ബാക്കിൽ തുടങ്ങുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടി ബോഗിക്കാത്ത ഒരു മൃതശരീരം കാണുന്നു. ആ മൃതശരീരത്തിന് അടുത്ത് ഒരു ഡയറി. ആ ഡയറി കുറിപ്പിലൂടെയാണ് ഈ നാടകം ശ്രോതാക്കളിൽ എത്തുന്നത്. ഒരു പോസ്റ്റ്മാൻ്റെ കഥന കഥ. അന്നത്തെ കാലത്ത് വല്ലാതെ നമ്മളെ ആകർഷിച്ച, അന്ന് എനിക്കൊരു 11 വയസ്സുണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ആകാശവാണിയിലെത്തിയപ്പോഴാണ്. ഈ രാത്രി 9:30 ഈ നാടകം പ്രക്ഷേപണം ചെയ്തിരുന്നത്. രാത്രി 9:30 നാടകം കുടുംബക്ഷേമ വിഭാഗം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുടുംബക്ഷേമ വിഭാഗത്തിന് വേണ്ടി വലിയ കുടുംബത്തിൻ്റെ ദൂഷ്യങ്ങൾ പറയുന്ന, അതായിരുന്നു അതിൻ്റെ പ്രമേയം. 8-9 കുട്ടികളുള്ള ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഒരിക്കൽ പോലും നമ്മളതൊരു ബോധവൽക്കരണ പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഇന്നും ചില പരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ബോധവൽക്കരണമാണോ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നും. പക്ഷേ അത് തോന്നുന്നില്ല

0: എന്നുള്ളിടത്താണ് സാക്ഷാൽ ടി എൻ ഗോപിനാഥൻ നായരുടെ ക്രാഫ്റ്റ്, ഒരു നാടകകാരൻ, റേഡിയോ നാടകകാരൻ എന്നുള്ളതിൻ്റെ ക്രാഫ്റ്റ്. ഈ റേഡിയോയുടെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, ചെറിയ വാചകങ്ങൾ നമ്മൾ പറയണം എന്നാണ് ആകാശവാണി ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ പാഠം. കാരണം ഒരു ശ്രോതാവിൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ വലിയ വലിയ ദൈർഘ്യമുള്ള വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഒരു സ്വാധീനം ഏറ്റവും പ്രകടമായി കണ്ടിട്ടുള്ളത് ഒരു ആട്ടക്കഥയിലാണ്. മാലി മാധവൻ നായർ രചിച്ച കർണശബ്ദം, കർണശബ്ദത്തിലെ പദങ്ങൾ നോക്കുക. ഏറ്റവും ചുരുങ്ങിയ വരികളിലൂടെയാണ് കർണശബ്ദത്തിലെ ഓരോ പദവും പോകുന്നത്. മാലി മാധവൻ നായർ ആകാശവാണിയിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഡൽഹി വാസകാലത്താണ് 1966 കർണശബ്ദം അരങ്ങേറുന്നത്. ഇത് കർണശബ്ദത്തിൻ്റെ 60 വർഷമാണ്. സംസ്കാരത്തിൻ്റെ കാവലാളാണ് ഓരോ ആകാശവാണി നിലയവും. തിരുവനന്തപുരം നിലയം തുടങ്ങിയത് ചെമ്മൻകുടിയുടെ കച്ചേരിയോടുകൂടിയാണ്. പക്ഷേ അന്ന് ഈ ശബ്ദലേഖന സൗകര്യങ്ങളില്ലാതിരുന്നത് കൊണ്ട് ചെമ്മൻകുടിയുടെ കച്ചേരി അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ചെമ്പയുടെ കച്ചേരി തൃശ്ശൂർ നിലയത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. അതുപോലെയുള്ള വ്യക്തികളുടെ ഒക്കെ അഭിമുഖങ്ങളുണ്ട്. ഇപ്പോൾ മൃണാളിനി സാരാഭായിയുടെ മലയാളത്തിലുള്ള ഒരു അഭിമുഖ സംഭാഷണം വേറെ എവിടെങ്കിലും ഉണ്ടാകുമോ? തൃശ്ശൂരിലുണ്ട്. ജോർജസ് പോൾ സാറാണ് അത് ചെയ്തത്. സൂക്ഷ്മാംശം നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും ആകാശവാണി ഒരു പ്രേരക ശക്തിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ 90 കൊണ്ട് ആകാശവാണി നേടിയെടുത്ത വിശ്വാസ്യത.
1: ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണൻ നമ്പൂതിരി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷര കേരളം.
4: ആകാശവാണി തൃശൂർ.
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
7: സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന അവിശ്വസനീയമാവിധം വൈവിധ്യം നിറഞ്ഞതും വിശാലവുമായ പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ റൈറ്റ് ട്രാക്കിൽ സംസാരിക്കുന്നത്. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ച്.
8: ഇന്ന് ബിരുദ പ്രോഗ്രാമുകളിൽ, പ്രൊഫഷണൽ ബിരുദ പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു പ്രോഗ്രാം എഞ്ചിനീയറിംഗ് ആണ്. രാജ്യത്ത് പ്രതിവർഷം 500,000 വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഇന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമുള്ളവർ ഏറെയുണ്ട്. പക്ഷേ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുമുണ്ട്. നിരവധി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുമുണ്ട്. അതിനാൽ വിദ്യാർത്ഥികൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ താല്പര്യമുള്ളവർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കാം. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും തീരെ താല്പര്യമില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് ചേരാതിരിക്കുന്നതാണ് ഏറെ നല്ലത്. 53 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് 19 ബ്രാഞ്ചുകളുണ്ട്. ഇവ ആത്യന്തികമായി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതിലും സമാനമായ നിരവധി ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് ഇപ്പോൾ കൂടുതലായി വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുന്നത്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുത്താലും 80% പ്ലേസ്

0: കമ്പ്യൂട്ടർ ഐ ടി അധിഷ്ഠിത മേഖലയിലാണ്. കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഐ ടി എന്നിവയ്ക്കും സാധ്യതകളുണ്ട്. പക്ഷേ ഉപരിപഠനമോ സ്പെഷ്യലൈസേഷനോ സ്കിൽ വികസന കോഴ്സുകളോ ബിരുദശേഷം അത്യന്താപേക്ഷിതമായി വരും. കെമിസ്ട്രിയിൽ താല്പര്യമുള്ളവർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും ബയോളജിയിൽ താല്പര്യമുള്ളവർക്ക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം. താല്പര്യവും അഭിരുചിയും വിലയിരുത്തി മാത്രമേ ബ്രാഞ്ചുകൾ കണ്ടെത്താവൂ. മറൈൻ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ എന്നിവ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മികച്ച പ്രോഗ്രാമുകളാണ്. കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭൗതിക സൗകര്യം, ഫാക്കൽറ്റി, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, പ്ലേസ്മെൻറ്റ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ പ്രത്യേകം വിലയിരുത്തണം. പ്രസ്തുത കോളേജിൽ മുൻവർഷങ്ങളിലെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, ആ പ്ലേസ്മെൻറ്റിലൂടെ ലഭിക്കുന്ന ഏറ്റവും മികച്ച ശമ്പളം എത്രയാണ്, ഇവ പോലും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും താല്പര്യപ്പെടണം. ഉപരിപഠന രംഗത്ത് വിദേശത്ത് സാധ്യതയുണ്ടെങ്കിലും നിരവധി രാജ്യങ്ങളിലും സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യു കെയെ അപേക്ഷിച്ച് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. സ്വീഡനിൽ അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്വീഡനിൽ വർക്ക് പെർമിറ്റ്, തൊഴിൽ വിസ എന്നിവയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഐ ടി, ഹെൽത്ത് കെയർ, നിർമ്മാണം എന്നിവയിൽ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് സ്വീഡനിൽ സാധ്യതയേറെയുണ്ട്. നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ടീച്ചിംഗ്, ആർക്കിടെക്ചർ, നിർമ്മാണം, ഡെൻറ്റിസ്ട്രി, സൈക്കോളജി, ഇലക്ട്രീഷ്യൻ, ഐ ടി വിദഗ്ധർക്ക് സാധ്യത ഏറെയുണ്ട്. ജപ്പാനിൽ ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. യഥേഷ്ടം സ്കോളർഷിപ്പുകളുമുണ്ട്. ജപ്പാനിലെ യോക്കഹോമ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മെക്സ്റ്റ് 2025 സ്കോളർഷിപ്പ് പ്രോഗ്രാമിലൂടെ ഉപരിപഠനം നടത്താം. സുസ്ഥിര വികസനം, എഞ്ചിനീയറിംഗ്, സോഷ്യൽ സയൻസ്, അർബൻ ഇന്നവേഷൻ എന്നിവയിൽ ഉപരിപഠനത്തിനും ഗവേഷണത്തിനും സ്കോളർഷിപ്പ് ലഭിക്കും. ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ്: നോളേജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ. ഇതിൽ മികച്ച സ്കിൽ കൈവരിച്ചാൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റൂ. അതിനാൽ ഭാവി സ്കില്ലുകൾക്ക് പ്രാധാന്യമേറുന്നു. ഭാവി സ്കില്ലുകൾക്കിണങ്ങിയ ഫ്യൂച്ചർ സ്കിൽസ് കൈവരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. സ്കിൽ വികസനം ലക്ഷ്യമിട്ട് ഫ്യൂച്ചർ ഇന്നവേഷൻ സ്കില്ലുകൾ എന്നിവയ്ക്ക് പ്രാധാന്യമേറുന്നു. ഇതിനുതകുന്ന രീതിയിൽ ഭാവി സ്കില്ലുകൾ രൂപപ്പെടുത്തിയെടുക്കണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് പ്രോഗ്രാമുകൾ എന്നിവ ഭാവി തൊഴിലുകൾക്കനുസരിച്ച് തയ്യാറാക്കണം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ലക്ഷ്യമിടുന്ന തൊഴിലുകൾക്കനുസരിച്ചുള്ള സ്കിൽ കൈവരിക്കാൻ ശ്രമിക്കണം. മികച്ച സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച രീതിയിലുള്ള മികവുറ്റ തൊഴിൽ ലഭിക്കൂ എന്ന കാര്യം വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും അറിഞ്ഞിരിക്കണം. പൂനെയിലെ അജിൻക്യ ഡിവൈ പാട്ടേൽ യൂണിവേഴ്സിറ്റി ഡിഫൻസ് ടെക്നോളജിയിൽ ഇന്ത്യയിൽ ആദ്യമായി 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബിടെക് എം ടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നു. മിസൈൽ ടെക്നോളജി, എയ്റോസ്പേസ്, നേവൽ ടെക്നോളജി, ഏവിയോണിക്സ്, സൈബർ സെക്യൂരിറ്റി, സ്പേസ് ടെക്നോളജി, ന്യൂക്ലിയർ ടെക്നോളജി എന്നിവ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായാണ് ഡിഫൻസ് ടെക്നോളജിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് എം ടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ, DRDO, IDST എന്നിവയുടെ സഹായത്തോടെയാണ് സിലബസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്ലസ് ടു മാത്സ് ഫിസിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ.
1: ഇനി സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകൾ.
0: സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ലോകത്തെമ്പാടും ഓഫർ ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് പ്രോഗ്രാം കാനഡയിലെ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫർ ചെയ്യുന്നു. ഓൺലൈൻ, പാർട്ട് ടൈം, റെഗുലർ, ഹൈബ്രിഡ് മോഡിലുള്ള കോഴ്സുകളുണ്ട്. സഹകരണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിനോടൊപ്പം ചെയ്യാവുന്ന നിരവധി കോഴ്സുകളുണ്ട്. ബിരുദധാരികൾക്ക് ചെയ്യാവുന്ന 3 വർഷത്തെ മാസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ക്രെഡിറ്റ് ഓൺലൈൻ പാർട്ട് ടൈം മോഡിൽ ചെയ്യാം. കൂടാതെ 16 മാസത്തെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സ് ഓൺലൈൻ മോഡിൽ ചെയ്യാം. 10 മാസത്തെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുമുണ്ട്. കൂടാതെ ക്രെഡിറ്റ് യൂണിയൻ, ലീഡർഷിപ്പ് എന്നിവയിൽ ഹ്രസ്വകാല കോഴ്സുകളുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ ഉത്ഭവം, ആഗോള സമ്പദ്വ്യവസ്ഥ, എന്റർപ്രൈസ് മോഡൽ, ഭരണനിർവഹണം, തന്ത്രങ്ങൾ, ഇന്നൊവേഷൻ, അക്കൗണ്ടിംഗ്.

0: ഫിനാൻസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, മാർക്കറ്റിംഗ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ലീഡർഷിപ്പ്, ഡൈവേഴ്സിറ്റി പോളിസി, കോപ്പറേറ്റീവ് ഇക്കോസിസ്റ്റംസ് എന്നിവ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ ഭാഗമായി ഗവേഷണ പ്രോജക്റ്റുകളുമുണ്ട്. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം കോഴ്സുകൾ അപ്സ്കില്ലിംഗ് പ്രോഗ്രാമായി ഓൺലൈനായി ചെയ്യാവുന്നതുമാണ്.
1: സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന അവിശ്വസനീയമാവിധം വൈവിധ്യം നിറഞ്ഞതും വിശാലവുമായ പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചുമാണ് റൈറ്റ് ട്രാക്കിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്.

വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

സമയം 8 മണി. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ചുക്കാൻ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കിടേഷ്. ഗായകർ യേശുദാസ്, ചിത്ര.

ചിത്രം പാവക്കൂത്ത്. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. പാടിയവർ ഉണ്ണി മേനോൻ, രഞ്ജിനി മേനോൻ.

വരികൾ വി കെ ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്, ആലാപനം കേശവ് വിനോദ്, ചിത്രം പൊറിഞ്ചു മറിയം ജോസ്.

0: in any business. The upper house was today scheduled to discuss the Prevention of Insults to National Honour Amendment Bill 2026. The legislation seeks to amend the Prevention of Insults to National Honour Act 1971. The existing law penalises acts of disrespect towards national symbols such as the national flag, the constitution and the national anthem with imprisonment for up to 3 years. The proposed amendment seeks to extend similar protection to Vande Mataram. According to the bill, any act causing obstruction in the singing of the national song or insulting it in any form would become punishable under law. Presently, there is no specific legal provision to prevent insults to the singing of Vande Mataram, which is honoured as a national song. Therefore, to prohibit any person from intentionally preventing the singing of the national song or causing disturbance to any assembly engaged in such singing, it is proposed to amend Section 3 of the said Act to include the national song also within its ambit to make such acts punishable. Meanwhile, the government informed the Rajya Sabha that renewable energy installed capacity in the country has increased from over 76 gigawatt in 2014 to over 288 gigawatt as on 30th June this year. In a written reply during question hour today, Minister of State for Renewable Energy, Shripad Yesso Naik, said the installed capacity of solar power is over 162 gigawatts, wind power is around 58, hydropower is 57 and biopower 11 gigawatts. And that's all in Parliament Review.
1: இதுவரை கேட்டது டுடே இன் பார்லமெண்ட் டெல்ஹியிலே ஆகாஷவாணி. பத்ததிகள் ஜனநன்மைக்கு. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 ഫെബ്രുവരി 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞു.

0: എടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ പി എ പ്രൊഫഷണൽ, ബി എസ് സി പ്രൊഫഷണൽ അല്ലെങ്കിൽ ബി കോം പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ ബി ബി എ കോഴ്സിന് ഒരു സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയയിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐടി, ഐടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യസംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിച്ചു.

0: ഉപയോഗിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.സിദ്ധി. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9984-86-03-3001. മറ്റൊരു നമ്പർ 04-71-25-70-411. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 94-86-03-3001. മറ്റൊരു നമ്പർ 04-71-25-70-411. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. ഈ മാസം 23 തീയതി കടവല്ലൂർ, ഈ മാസം 25 തീയതി വരവൂർ, ഈ മാസം 28 തീയതി ചേലക്കര. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 27-28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഈ മാസം 24 തീയതി മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് അടിസ്ഥാന യോഗ്യത. ഒരു വർഷമാണ് ഈ കോഴ്സിന്റെ കാലാവധി. കോഴ്സിൽ ചേരുന്നവർക്ക് സ്വയം പഠന സാമഗ്രികൾ, സമ്പർക്ക ക്ലാസുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിംഗ് എന്നിവ ലഭിക്കും. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 04-71-25-70-411. മറ്റൊരു നമ്പർ 9846-03-3009. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04-71-25-70-411. മറ്റൊരു നമ്പർ 9846-03-3009. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഒട്ടനവധി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 1948 മുതൽ 1990 വരെ ആ രാജ്യം അപ്പാർത്തൈഡ് സംവിധാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു നിഷ്ഠൂര ഭരണ സംവിധാനമാണ് അപ്പാർത്തൈഡ്. വോട്ടവകാശം മുതൽ യാത്രാ സ്വാതന്ത്ര്യം വരെ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരത്തിൽ സാമൂഹിക നീതി ഹനിക്കപ്പെട്ട ഒരു കാലത്താണ് നെൽസൺ മണ്ടേല എന്ന യുഗപുരുഷൻ ജനിച്ചു വീഴുന്നത്. തന്റെ ജീവിതം മനുഷ്യാവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ.
1: അഖില വന്നിട്ട് കുറെ നേരമായോ?
2: ആ, കുറച്ച്, ഒരു അരമണിക്കൂർ. നീ ഇരിക്കേ, ചായ പറയട്ടെ?
1: ആ, അവര് കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. റോഡിലെ തിരക്കിൽ പെട്ട് കാണുവർ, വീക്കെൻഡ് അല്ലേ.
2: ശരിയാ. പിന്നെ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കോഴ്സ് ഒക്കെ തീരാറായില്ലേ?
1: ഫൈനൽ ഇയറിന്റെ തിരക്കിലാണ് പോ. സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ജഗവുകയാണ് യൂണിവേഴ്സിറ്റി.
2: അത് ശരി. എന്താണ് ജീവന്റെ സെമിനാർ വിഷയം?
1: ആഗോളതലത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് പശ്ചാത്തലം. അതിൽ ഞാൻ എടുത്തത് നെൽസൺ മണ്ടേലയാണ്.
2: കൊള്ളാലോ. നെൽസൺ മണ്ടേല ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു.
1: അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് ആ പുസ്തകം. ഞാനിപ്പോ വായിച്ചു തീർത്തതേ ഉള്ളൂ.
2: എങ്ങനെയുണ്ട് പുസ്തകം?
1: നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണത്. അതായത് അന്നത്തെ കാലത്തെ സൗത്ത് ആഫ്രിക്കൻ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് കൂടി വ്യക്തമാക്കുന്ന ഒരു ആത്മകഥ.
2: അപ്പോ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണല്ലേ.
1: ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പോലെ ആഗോളതലത്തിൽ എങ്ങനെയാണ് അത് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഇത് സമ്മാനിക്കും.
2: എനിക്ക് മണ്ടേലയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷേ വിശദമായിട്ട് ഒരു അറിവില്ല എന്നതാണ് സത്യം.
1: നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥത്തിൽ അതല്ല എന്നറിയാമോ?
2: ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്? അപ്പാർട്ടൈഡിനെതിരെയുള്ള മണ്ടേലയുടെ പോരാട്ടത്തെ കുറിച്ച് വായിച്ചുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.
1: റോലിഹ. ആ, ദേ അവരെത്തിയല്ലോ. ഹരി, വീണ, ഇവിടെ.
3: ട്രെയിൻ ലേറ്റ് ആയിടോ? അതാ വൈകിയത്.
2: ഞങ്ങൾ എത്തിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ.
4: അല്ല, എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ചർച്ച?
1: ആ, അത് എന്റെ സെമിനാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല, അതാണ് ടോപ്പിക്.
4: മണ്ടേലയാണോ?
3: ജൂലൈ 18 മണ്ടേല ദിനം.
1: അതെ, ജൂലൈ 18. 1918 നെൽസൺ മണ്ടേല ജനിച്ചത്.
2: മണ്ടേലയുടെ പേര് അതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
1: യെസ്, അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് റോലിഹ് ലാല മണ്ടേല എന്നാണ്. പിന്നീട് സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന്റെ അധ്യാപികയാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് നാമം അദ്ദേഹത്തിന് നൽകിയത്.
4: അത് ഞാൻ കേട്ടിട്ടുണ്ട്. നെൽസൺ മണ്ടേല തെമ്പു ഗോത്രത്തിലാണ് ജനിച്ചത്. അവരുടെ ഭാഷയായ ഖോസയിലെ പേര്

0: ആണിത്.
1: അത് തന്നെ, നെൽസൺ മണ്ടേലയുടെ മുതുമുത്തച്ഛൻ ഈ ഗോത്രത്തിന്റെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പിറന്നു വീണത് രാജകുടുംബത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ക്ലാർക്ക്ബെറി മെത്തഡിസ്റ്റ് ഹൈസ്കൂളിൽ തന്റെ സ്കൂൾ പഠനകാലം ചിലവഴിച്ചു. അതുകഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനത്തിനായി പോയി.
2: നെൽസൺ മണ്ടേല തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ജോഹാനസ്ബർഗിലാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിന്നീട് അവിടെ എത്തി?
3: ഞാനും അത് കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ചായ അല്ലേ? ചേട്ടാ, നാല് ചായ, ഓരോ സമൂസയും കൂടെ എടുത്തോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, ജോഹന്നാസ്ബർഗിലാണല്ലോ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്.
0: ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്.
3: അതെന്താ?
0: തങ്ങളുടെ പഠനം കഴിഞ്ഞെത്തിയ നെൽസൺ മണ്ടേലയും ബന്ധുവായ ജസ്റ്റിസും അറിയുന്നത് നാട്ടിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചതായിട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവർ ജോഹന്നാസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു.
1: അപ്പാർത്തിയേഡിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മണ്ടേല ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്വം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ?
2: അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
1: തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട കഥകളിലെല്ലാം തങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യം വളർത്താൻ വന്ന യൂറോപ്യന്മാർ എല്ലാവരും തന്നെ നാടിന്റെ വികസന പ്രതീകങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. കുഞ്ഞു മണ്ടേല അത് വിശ്വസിക്കുകയും ചെയ്തു. സ്കൂൾ കാലത്തും അദ്ദേഹം കേട്ടത് ഇതേ പല്ലവി തന്നെയാണ്. പിന്നീട് ജോഹന്നാസ്ബർഗിൽ വെച്ച് കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്.
3: ഈ ജോഹന്നാസ്ബർഗിൽ വെച്ചല്ലേ അദ്ദേഹം ഒരു ഖനിയിൽ ഗാർഡായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്?
0: അതെ, അത് തന്നെ. അവിടെ വെച്ചാണ് വോൾട്ടേർ സിസുലു എന്ന വ്യക്തി നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ യൂത്ത് ലീഗ് രൂപീകരിച്ചു.
1: നമ്മൾ നേരത്തെ മണ്ടേല ബിരുദം പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചിരുന്നില്ല.
2: ഞാൻ കരുതി അദ്ദേഹം അത് പൂർത്തിയാക്കിയെന്ന്. എന്താണ് മണ്ടേലയ്ക്ക് അത് തീർക്കാൻ സാധിക്കാതിരുന്നത്?
1: അന്ന് ഫോർട്ട് ഹെയർ കോളേജിൽ മോശം ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെയും സൗകര്യങ്ങളുടെയും പേരിൽ ഒരു സമരം നടക്കുകയും നെൽസൺ മണ്ടേല അതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നിയമബിരുദത്തിന് അദ്ദേഹം ചേരുകയുണ്ടായി. എന്നാൽ സർവകലാശാലയിലെ ഏക കർത്തവർഗക്കാരൻ എന്ന നിലയിൽ നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിൽ വർണ്ണവിവേചനത്തിന്റെ കൈപ്പുനീർ ആദ്യമായി രുചിച്ചു.
0: ഇനി ഈ ചർച്ച ചായ കുടിച്ചുകൊണ്ടാവാം.
3: നെൽസൺ മണ്ടേല തന്റെ സമരമാർഗ്ഗങ്ങൾ കൂടുതൽ ജനകീയമാക്കിയത്?
0: അതെ, പടിപടിയായിട്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യത്തെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വർണ്ണ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത നിറമുള്ള മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
2: ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ അല്ലേ?
1: യെസ്, അതുതന്നെ. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും എല്ലാം അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തനിക്ക് 1953 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടപ്പോൾ അദ്ദേഹം എഴുതിയയച്ച നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന തലക്കെട്ടോടുകൂടി വായിക്കപ്പെട്ട സന്ദേശം നെഹ്റുവിൽ നിന്ന് ഉൾക്കൊണ്ട് എഴുതിയതായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പാതയും അദ്ദേഹത്തിന്റെ സമര രീതിയിൽ നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു.
0: 1953 നെൽസൺ മണ്ടേല വിഖ്യാതമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു.
2: എന്തായിരുന്നു അത്? പുതിയ സമരങ്ങൾ എന്തെങ്കിലും?
0: സമരങ്ങൾക്ക് അന്നത്തെ കാലത്ത് പഞ്ഞില്ലായിരുന്നു. നിയമസഹായത്തിന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെൽസൺ മണ്ടേലയും തന്റെ സുഹൃത്ത് ഒലിവർ ടാംബോയും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ആഫ്രിക്കക്കാർ മാത്രം നടത്തുന്ന ഒരു വക്കീൽ ഓഫീസ് തുടങ്ങി. കറുത്ത വർഗക്കാർ നേരിട്ടിരുന്ന പോലീസിന്റെ ക്രൂരമായ നടപടികളെ കോടതിയിൽ നേരിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
3: ഈ 62-64 കാലയളവിൽ അല്ലേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്?
1: റോഹിലാല എന്ന ഖോസ പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രശ്നക്കാരൻ എന്നാണ്. വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ ഭരണകൂടത്തിന് അദ്ദേഹം എന്നും ഒരു പ്രശ്നക്കാരനായിരുന്നു. അഖില പറഞ്ഞ ഈ 1961-62 കാലയളവിൽ അദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് കറുത്ത വർഗക്കാരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഒടുവിൽ 1962 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1963 ഒക്ടോബർ 9 മുതൽ 1964 ജൂൺ 12 വരെ നീണ്ടുനിന്ന കുപ്രസിദ്ധമായ റിവോണിയ വിചാരണയുടെ ആരംഭത്തിൽ നെൽസൺ മണ്ടേല തന്റെ ഭാഗത്തിനു വേണ്ടി 3 മണിക്കൂർ പ്രസംഗിച്ചു.
4: വെളുത്ത വർഗ മേധാവിത്വത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ മേധാവിത്വത്തിനെതിരെയും ഞാൻ പോരാടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരസ്പര സൗഹാർദ്ദത്തിലും തുല്യാവസരങ്ങളോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര സമൂഹം എന്ന ആദർശത്തെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ആ ആദർശം സാക്ഷാത്കരിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതിനായി എന്റെ ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്.
0: I'm prepared to die എന്ന ആ 3 മണിക്കൂർ പോരാട്ട ചരിത്രം ലോകമെമ്പാടും പ്രതിഫലിച്ചു. നെൽസൺ മണ്ടേലയ്ക്ക് 27 വർഷത്തെ കഠിന തടവാണ്.

0: ഒടുവിൽ വിധിക്കപ്പെട്ടത്. ഈ കാലയളവിലാണ് അദ്ദേഹം കുപ്രസിദ്ധമായ റോബൻ ഐലൻഡിൽ കിടന്നത്.
1: നമ്മുടെ ആൻഡമാൻ സെല്ലുലാർ ജയിൽ പോലെയാണോ?
2: അതെ, അതുപോലെ തന്നെ. തന്റെ മകൻ വാഹനാപകടത്തിൽ ഈ കാലയളവിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു പരോൾ പോലും അനുവദിച്ചില്ല. 1990 വരെ അദ്ദേഹം 3 ജയിലുകളിലായി തന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചു. ഒരു വട്ടം പോലും അദ്ദേഹം തന്റെ സമരങ്ങളുടെ പേരിൽ ഭരണകൂടത്തോട് മാപ്പ് പറഞ്ഞില്ല.
3: ഈ പോരാട്ട വീര്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകം കേട്ടു. ഒടുവിൽ ആ അപ്പാർത്തിയുടെ ഭരണകൂടം അവിടെ നിലംപൊത്തി. വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമായിരുന്നു അന്നുവരെ അവിടെ നിലനിന്നിരുന്നത്. 1994 ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. നെൽസൺ മണ്ടേല ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു.
1: 1993 മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്.
2: അതെ, 1994 മെയ് മാസം 10 തീയതി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യത്തെ ടേമിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു.
0: അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഒരുപോലെ ജീവിക്കാവുന്ന ഒരു ദക്ഷിണാഫ്രിക്കയായിരുന്നു, അല്ലേ?
3: അതെ, തന്റെ പ്രസിഡന്റ് കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം പരിശ്രമിച്ചത് അതിനുവേണ്ടിയായിരുന്നു. 1995 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന റഗ്ബി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും മത്സരിക്കുകയുണ്ടായി. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും രണ്ടു തട്ടിലായിട്ടായിരുന്നു ആ ടീമും രാജ്യവും. എന്നാൽ മണ്ടേല ഒരു ടീം ഒരു രാജ്യം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ രാജ്യത്തെ അണിനിരത്തി.
2: അവിടെയാണ് വെളുത്ത വർഗ്ഗക്കാരുടെ സ്പ്രിംഗ് ബോക്സ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റന് ട്രോഫി സമ്മാനിച്ചത്. ഒടുവിൽ 2013 December 5 അദ്ദേഹം തന്റെ വസതിയിൽ വെച്ച് മരണമടഞ്ഞു. നെൽസൺ മണ്ടേല ഒരിക്കലും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമരത്തിൽ അങ്ങനെ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഐക്യപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്ക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം.
0: ബില്ല് വന്നല്ലോ,
1: 67 രൂപ.
3: ആ 67-നും നെൽസൺ മണ്ടേലയുമായി ഒരു പ്രത്യേകതയുണ്ട്.
1: അതെന്താണ് 67-ഉം മണ്ടേലയും തമ്മിലുള്ള ബന്ധം?
3: 2009 നെൽസൺ മണ്ടേലയുടെ 91-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാഡിബ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിന്റെ 67 വർഷക്കാലം സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടിയെന്ന് കണക്കാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മണ്ടേല ദിന ക്യാമ്പയിനോടനുബന്ധിച്ച് അന്നേ ദിവസം 67 മിനിറ്റുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു.
2: അതെ, നമുക്കെല്ലാവർക്കും നെൽസൺ മണ്ടേല എന്ന ത്യാഗത്തിന്റെ പര്യായമായ ആ മഹാമനുഷ്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക നീതിക്കായി ശബ്ദിക്കാം.
1: തീർച്ചയായും.
4: നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം 67 മിനിറ്റ് സമാപിച്ചു. ശബ്ദം നൽകിയവർ ജീവൻ ഷിബു എം ജോസ്, അഖില ബിജി ബാബു, വീണ അശ്വതി എം എസ്, ഹരി ഹരീഷ് മേനോൻ, നെൽസൺ മണ്ടേല രാജേഷ് വിശ്വംവരൻ, രചന നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
5: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
6: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റും 28 സെക്കൻഡും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
2: കഥ ആസ്ഥാന കവി സാഹിത്യ സവ്യസാചിയായിരുന്ന കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹം കൈവയ്ക്കാത്ത സാഹിത്യ ശാഖകൾ അപൂർവമാണ്. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയായിരുന്നല്ലോ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം. ആ യാത്രക്കിടയിൽ ഒരിക്കൽ അദ്ദേഹം എത്തിച്ചേർന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ്. കിടങ്ങൂരിൽ കുമ്മണ്ണൂരിലുള്ള കല്ലമ്പള്ളി മനയിൽ, സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ. അദ്ദേഹം വാർദ്ധക്യ ദശയിലാണ് എന്ന് അമ്മാവനിൽ നിന്നും അറിഞ്ഞ കുഞ്ചൻ, വാർദ്ധക്യത്തിലെങ്കിലും സ്വപിതാവിനെ പരിചരിക്കുക എന്നത് പുത്രധർമ്മം എന്നറിയാമായിരുന്നതിനാൽ കുമ്മണ്ണൂരിലെത്തി അച്ഛൻ തിരുമേനിയെ പരിചരിച്ചു. ഈ കാലഘട്ടത്തിലായിരിക്കാം കുഞ്ചൻ നമ്പ്യാർ കുടമാളൂരിലെത്തിയത്. ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ മൂലകുടുംബം സ്ഥിതി ചെയ്യുന്ന കുടമാളൂരിലെത്തിയ കുഞ്ചൻ അവിടെ വച്ചാണ് മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ടായ കിരാതം വഞ്ചിപ്പാട്ട് എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വഞ്ചിപ്പാട്ട് രാമപുരത്തുവാര്യരുടെ കുചേലവൃത്തമാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അതിനൊക്കെ എത്രയും മുമ്പ് തൻ്റെ യൗവനകാലത്ത് കുഞ്ചൻ നമ്പ്യാർ കിരാതം വഞ്ചിപ്പാട്ട് എഴുതി. അക്കാലത്ത് കുടമാളൂരിൽ അടുത്തുള്ള പ്രസിദ്ധമായ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം എഴുതി, ശ്രീ കുമാരാലയ സ്തോത്രം.

പിന്നീട് അദ്ദേഹം കിടങ്ങൂരിൽ അച്ഛൻ്റെമേനയുടെ അരികിൽ തിരിച്ചെത്തി. അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാവുകാട്ട ക്ഷേത്രത്തിൽ മുട്ടുശാന്തിക്കായി അച്ഛൻ്റെമേനയ്ക്ക് പോവേണ്ടി വന്നു. ഒരു സഹായത്തിന് കുഞ്ഞിനെയും കൂടെ കൂട്ടി. പൂജക്കിടയിൽ അച്ഛൻ്റെമേനി വിളിച്ചു, കുഞ്ഞ കുറച്ച് പുഷ്പങ്ങൾ ഇങ്ങോട്ട് തരിക. കുഞ്ഞൻ ഓടിച്ചെന്ന് പൂക്കോട എടുത്തപ്പോൾ അത് കാലി. അതുമായി നേരെ ക്ഷേത്രോദ്യാനത്തിലേക്ക് ഓടി. അപ്പോഴതാ അവിടെ ആരോ ഒരാൾ പൂവിറുക്കുന്നു. ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു പെണ്ണ്. ഒരു നിമിഷം കുഞ്ഞൻ അന്തിച്ച് നിന്നുപോയി. ആരാണിവൾ? ഇത്ര സുന്ദരി ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി തന്നെയോ?

അന്നേ രാത്രി നമ്പ്യാർ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ക്ഷേത്രോദ്യാനത്തിൽ വെച്ച് കണ്ട ആ സുന്ദരി നമ്പ്യാർ ഉറക്കം കെടുത്തി. ആരാണവൾ? എവിടെയാണ് അവളുടെ വീട്? എത്രയോ പെൺകുട്ടികൾ എത്താൻ കണ്ടിരിക്കുന്നു, പക്ഷെ അവരോട് ആരോടും ഇല്ലാത്തൊരടുപ്പം. എന്തായിരിക്കും അതിന് കാരണം? പിറ്റേന്ന് രാവിലെ നമ്പ്യാർ ഉറക്കമുണർന്നപ്പോൾ അച്ഛന്തിരിമേനി പൂമുഖത്തിരുന്ന് ആരോടെ സംസാരിക്കുന്നു. കുഞ്ച, ഒന്നിങ്ങോട്ട് വരിക. കുഞ്ചൻ പൂമുഖത്തെത്തി. ഇദ്ദേഹത്തെ അറിയോ നീ? ചാക്യാര, രണ്ട് വീടപ്പുറത്താണ് താമസം. ചാക്യാര് നിന്നെ

0: കാണാനെത്തിയതാ. എന്നെ കാണാനോ? എന്താ കാര്യം?
1: അതോ ഞാൻ പറയാം, ക്ഷേത്രത്തിൽ കൂത്തിന് പോകുമ്പോൾ എനിക്കൊരാളെ വേണം വിഴാവ് വായിക്കാൻ. ഇപ്പോൾ കൂടെ ഒരാളുണ്ട്, പക്ഷെ അയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു പരിപാടിക്ക് സമയത്ത് വരില്ല. ഒരു ചൂത് കളിക്കാരൻ, പോരാത്തതിന് വാറ്റ് സേവയും. പരിപാടിക്ക് ചെന്നാൽ കള്ളും കുടിച്ച് ആരെങ്കിലും ഒക്കെ ആയിട്ട് വഴക്കൂടും. പുലിവാലി പിടിച്ച് ഞാൻ മടുത്തു. കുഞ്ചൻ തമ്പിയാർക്ക് വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം പോന്നട്ടെ.
0: ഞാനോ? അതിനെനിക്ക് മിഴാവ് കൂട്ടാൻ അറിയില്ലല്ലോ.
1: അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചുതരാം.
0: കുഞ്ഞൻ ആലോചിച്ചു. മിഴാവ് വാദനം നമ്പ്യാന്മാരുടെ കുലത്തൊഴിലാണ്, തന്നെയല്ല ഒരു കലയല്ലേ. പഠിച്ചിരിക്കാം, ഈ ഇല്ലത്തെ മുഷിച്ചിലകറ്റുകയും ചെയ്യാം. അങ്ങനെ കുഞ്ചൻ ചാക്യാരെടുത്ത് മിഴാവ് അഭ്യസിക്കാൻ തുടങ്ങി. രക്തത്തിൽ താളബോധം നിഴലിച്ചിരുന്ന കുഞ്ചൻ വളരെ വേഗം മിഴാവ് കൊട്ടാൻ പഠിച്ചു. പഠിച്ചു എന്ന് മാത്രമല്ല, പല സ്ഥലത്തും ചാക്യാരോടൊപ്പം കൂത്തിന് മിഴാവ് വായിക്കാൻ പോയി തുടങ്ങി. അന്ന് പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് കൂത്ത് അവതരിപ്പിക്കേണ്ടത്.
1: ആദ്യമായി അന്യനാട്ടിൽ, അതും അമ്പലപ്പുഴ പോലെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാൻ പോവില്ലേ? നമ്പ്യാരെ, ഞങ്ങൾ ഭരതദേവതയുടെ അനുഗ്രഹം വാങ്ങിവരാം.
0: ചാക്യാരും ഭാര്യ ഇല്ലോടമ്മയും ക്ഷേത്രത്തിലേക്ക് നടന്നു. കുഞ്ചൻ കൂത്തിന് കൊണ്ടുപോകാനുള്ള കോപ്പുകളൊക്കെ ഒരുക്കി വെക്കുകയാണ്. പെട്ടെന്ന് പിന്നിലൊരു കാലൊച്ച. കുഞ്ചൻ തിരിഞ്ഞു നോക്കി. ദാ തൊട്ടരികിൽ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു പെണ്ണ്. അന്ന് ക്ഷേത്രോദ്യാനത്തിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി തന്നെ, തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ പെൺകുട്ടി, ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി.
2: ദേവി?
1: ദേവിയോ? അതെ, ഞാൻ ദേവിയല്ല, ഭാമ അതാ എൻ്റെ പേര്.
0: അല്ല, നീ ദേവി തന്നെ, കാവുകാട്ട് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി.
1: നിങ്ങൾക്കെന്താ ചിത്തപ്പുറമ പിടിപെട്ടോ? ഏ, ഞാൻ ഭാമയാന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ചാക്യാരുടെ മകൾ ഭാമ.
0: കുഞ്ഞിന് വിശ്വസിക്കാനാവുന്നില്ല. മിഴാവ് വാദനത്തിന് ചാക്യാരുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി, പക്ഷേ ഇതുവരെ ഇവളെ കണ്ടിട്ടില്ല. ചാക്യാർക്കും ഇല്ലോടമ്മയ്ക്കും പുറമെ മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മധുരസ്വരം കേട്ടിട്ടുമുണ്ട്, പക്ഷേ അത് തൻ്റെ സങ്കല്പങ്ങളുടെ കിളിവാദികൾ സ്വപ്നം കൊണ്ടുവന്നിരുത്തിയ ഈ കിളിപ്രാവായിരിക്കുമെന്ന് സ്വപ്നേബി കരുതിയില്ല.

0: കുഞ്ചൻ നമ്പ്യാരും ചാക്യാരും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. തിടപ്പള്ളിയിൽ പാൽപായസത്തിന്റെ കൊതിപ്പിക്കുന്ന മണം, ക്ഷേത്രമുറ്റത്ത് തന്നെ എണ്ണക്കളിത്തിട്ട്. ഒരു വിളിപ്പാടകലെ ചെമ്പകശ്ശേരി കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിനും ക്ഷേത്രത്തിനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം. നാടകശാലയിലാണ് കൂത്ത് അവതരിപ്പിക്കേണ്ടത്. ചാക്യാരും നമ്പ്യാരും നാടകശാലയിലെത്തി.
1: കുഞ്ചൻ നമ്പ്യാരെ, ഇന്ന് സദസ് എങ്ങനെയാവും?
0: ചാക്യാർ ചോദിച്ചു. കിടങ്ങൂരുള്ള പ്രസിദ്ധനായ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നു, വലിയ തമാശക്കാരൻ. എങ്ങനെയൊക്കെയാണ് പൊതുജന സംസാരം? സംശയിക്കണ്ട, സദസ്സിൽ ധാരാളം പ്രമുഖരുണ്ടാവും.
1: നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ സദസ്സിൽ ധാരാളം പ്രമുഖരെത്തി. ചെമ്പകശ്ശേരി വാഴുന്ന പൊന്നുതമ്പുരാൻ ദേവനാരായണൻ തിരുമേനിയാണ് അതിൽ മുഖ്യൻ. പിന്നെ കരപ്രമാണിമാരായ കൈപ്പിഴ തിരുമേനി, മാത്തൂർ പണിക്കർ, അങ്ങനെ ഒട്ടേറെ പ്രമുഖർ.

0: കൂത്ത് കഴിഞ്ഞതും ചെമ്പക്കശ്ശേരി രാജൻ അഭിനന്ദിച്ചു. കേമം ബഹുകേമം നമുക്ക് നന്നായി ബോധിച്ചിരിക്കുന്നു. ഈ മിഴാവുകാരനും സമർത്ഥൻ തന്നെ. ഇനിയിപ്പോൾ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ഒക്കെ കൂത്ത് അവതരിപ്പിച്ച് ഇവിടെ അങ്ങോട്ട് കൂടുക. സകുടുംബം താമസിക്കാനുള്ള സൗകര്യമൊക്കെ നാം ചെയ്തു തരാം. എന്താ
1: ഓ തമ്പുരാനെ, സന്തോഷായി. ഇതിപ്പോ അംഗീകാരം അടിയന് വേറെ കിട്ടാനുണ്ടോ? എല്ലാം തേവരുടെ കടാക്ഷം.
0: ചാക്യാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. തിരികെ കിടങ്ങൂരിലെത്തിയ ചാക്യാർ കുഞ്ഞന്റെ വീട്ടിലെത്തി അച്ഛൻ തിരുമേനിയെ കണ്ടു.
1: തിരുമേനി, ഈ കുഞ്ഞന്നമ്മയാനുണ്ടല്ലോ, കേമന ബഹുകേമൻ. മഹാരാജാവ് ഇയാളെ പ്രത്യേകം അഭിനന്ദിച്ചിരിക്കുന്നു. ഇയാൾക്ക് നല്ല കാവ്യവാസനയുണ്ടേ. അത് തഴച്ചു വളരാൻ പറ്റിയിടം അവിടം തന്നെയാണ്. അതുകൊണ്ട് ഇയാളെയും എന്നോടൊപ്പം

0: വരാൻ അനുവദിക്കണം.
1: അച്ഛൻ തിരുമേനി ആലോചിച്ചു, ചാക്യാര് പറയുന്നത് ശരിയാ. ആയ കാലത്ത് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും ഈ വയസ്സുകാലത്ത് എന്നെ സേവിക്കാനെത്തിയത് അവൻ്റെ നല്ല മനസ്സ്. ഇനിയിപ്പോ എനിക്ക് എത്ര കാലം എന്നുവച്ചാ. ആ ചാക്യാരെ, കുഞ്ഞനെയും കൂടെ കൂട്ടിക്കോളൂ.
0: അങ്ങനെ ചാക്യാരും കുടുംബവും ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി, കൂടെ കുഞ്ചൻ നമ്പ്യാരും. അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് താമസം. ചാക്യാരുടെ സന്തോഷം അതിരറ്റതായിരുന്നു. കാരണം ഇനി പരിപാടി എന്ന് പറഞ്ഞ് പല ദേശങ്ങളിൽ പലായനം വേണ്ട. മിക്ക ദിവസവും ക്ഷേത്രത്തിൽ തന്നെ കൂത്തുണ്ട്. എന്ന് മാത്രമല്ല, ചെമ്പകശ്ശേരി രാജാവിൻ്റെ സൗജന്യങ്ങൾ അനുസ്യൂതം ഒഴുകിയെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയൊക്കെ കൊട്ടാരത്തിൻ്റെ ചെലവിലാണെന്നർത്ഥം. നമ്പ്യാരും ചാക്യാരോടൊപ്പമാണ് താമസം. അയാളും സന്തോഷത്തിലാണ്, കാരണം അവിടെ ഉണ്ടല്ലോ സന്തോഷം, ഭാമ. ഒരു ദിവസം ചാക്യാരും ഇല്ലോടമയും ക്ഷേത്ര ദർശനത്തിന് പോയ സമയം ഈ സന്തോഷം കുഞ്ചിനരികിലെത്തി.
2: എന്തായി കുത്തിക്കുറിക്കണേ?
0: ഏയ്, ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ കുത്തിക്കുറിച്ചു ഒരു കവിത.
2: കവിതയോ? എവിടെ നോക്കട്ടെ.
0: അവൾ ആ കവിത വാങ്ങി വായിച്ചു.

0: നന്നായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലല്ലേ? ഞാനും വെറുതെ ഇരുന്നപ്പോൾ ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട്.
1: അവൾ തൻ്റെ കയ്യിലിരുന്ന കൈലേഷ് കുഞ്ഞിനെ നിവർത്തി കാണിച്ചു. അതിൽ മനോഹരമായ ഒരു ചിത്രം അവൾ തുന്നിച്ചേർത്തിരിക്കുന്നു, രണ്ടിണപ്രാവുകൾ.

0: ഓ, അപ്പൊ ഇയാടെ മനസ്സിലുണ്ടല്ലേ എന്തോന്ന് പ്രേമം. അതിന് മറുപടി പറയാൻ അവൾക്കായില്ല. അപ്പോഴേക്കും ഒരാളവിടെത്തി, കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ രാമയ്യൻ. രാമയ്യ, പോയ കാര്യം എന്തായി? അന്വേഷിച്ചോ?
1: അന്വേഷിച്ചു. കലാപരിപാടി നടക്കുന്ന കാവ് ഇവിടെ അടുത്ത് തന്നെയാണ്.
0: രാമയ്യ, എന്ത് പരിപാടിയാണ് അവിടെ നടക്കുന്നത്?
1: അവിടെ നടക്കുന്നത് ഒരു നാടകമാണ്, കാക്കാരശ്ശി നാടകം.
0: അന്ന് രാത്രി ആരും അറിയാതെ കുഞ്ഞനും രാമയ്യനും കാക്കാരശ്ശി നാടകം കാണാൻ യാത്രയായി.
2: അങ്ങനെ
0: ഒരു ദേശം ഉണ്ടോടാ?
2: ഉണ്ടെന്നേ.
0: നിന്റെ രാജ്യം ഏതാന്ന്?
2: അത് മനോരാജ്യ.
0: നീ ആള് കൊള്ളാവല്ലോടാ. എടാ എടാ, നിന്റെ വീട് ഏത് നാട്ടിലാണ്?
2: അങ്ങനെ അത് ചൂതമൂഷിക തീരത്താന്നേ.
0: ചൂതമൂഷിക തീരുവോ? അങ്ങനെ ഒരു നാട് ഞാൻ കേട്ടിട്ടില്ലല്ലോടാ.
2: അതെ തമ്പുരാൻ, അമുക്കുരോ അറിയാൻ വയ്യാഞ്ഞിട്ടാ.
0: അമുക്കുരോ? അതൊരു പച്ചമരത്തിന്റെ പേരല്ലടാ.
2: അല്ല, ഈ

0: സംസ്കൃതം.
1: സംസ്കൃതം എടാ, നമുക്ക് സംസ്കൃതം അറിയാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞേ?
0: നേ തമ്പ്രാണെന്ന് പറഞ്ഞു. ഈ ചൂതം എന്ന് പറഞ്ഞാൽ എന്താ?
1: ചൂതം എന്ന് പറഞ്ഞ മാവ്.
0: മൂഷികനോ?
1: മൂഷികനെലി.
0: അപ്പൊ തീരുവോ?
1: തീരൻ കരയല്ലേ.
0: ഇതാ പറഞ്ഞത്, ഇത് മൂന്നും കൂടെ തമ്പ്രാണെന്ന് കൂട്ടി വായിച്ചു നോക്കി.
1: മാവ് എലി കര. മാവേലിക്കര.
0: ഓ
1: എടാ വിരുതാ, നീ ആള് കൊള്ളാമല്ലോ. എടാ
0: ഏ,
1: നിനക്ക് കാക്കാത്തിമാരൊന്നും ഇല്ലേ?
0: രണ്ടുണ്ടേ.
1: രണ്ടുപേരുണ്ടല്ലേ. എന്താടാ അവളുമാരുടെയൊക്കെ പേര്?
0: ഒരുത്തി ചിങ്കാര മഞ്ജുള മോഹിനി, മറ്റവള് മന്ദാര സുന്ദര മോഹിനി. രണ്ടും നല്ല ചുന്തരികളാന്ന്.
1: ഇത് എന്തൊരു പേരാടാ, കാക്കാത്തിമാർക്കൊക്കെ ഇങ്ങനെയും പേരുണ്ടോ?
0: അതെ, തമ്പ്രാനപ്പുള്ള തമ്പ്രാക്കന്മാർ ഇട്ടം കുടുംബം വിളിക്കുന്ന പേരാ.
1: അങ്ങനെ പോരട്ടെ, നീ അവിടുമാരുടെ യഥാർത്ഥ പേര് നമ്മളൊന്ന് പറ.
0: ഒരുത്തി കാളി.
1: മറ്റവളുടെ പേര് ഞാൻ പറയാം, കരിങ്കാളി.
0: എന്റെ തമ്പ്രാനെ, ഇതെങ്ങനെ മനസ്സിലായി?
1: എടാ ഒത്തിരി കാലായില്ലേ, നീ ഒന്ന് പാടിക്കളിച്ചേ, താൻ കാണട്ടെ.
0: എന്നാ അടിയൻ ഗണപതിയെ വാഴ്ത്തി കഴിക്കട്ടെ.
1: എന്തു പറച്ചിലാടാ ഇത്! എടാ ഗണപതിയെ വാഴ്ത്തി സ്തുതിക്കട്ടെ എന്ന് പറയണം.
0: അങ്ങനെ അല്ല, ഗണപതിയെ വാട്ടിത്തോടി.
1: എന്തുവാടാ ഈ പറയുന്നേ? ഒരു കാര്യം ചെയ്യ്, നീ വന്ന് വരം തരണേന്ന് അങ്ങോട്ട് പഠിക്കും.
0: എന്നാ നേരത്തെ പറഞ്ഞാ
1: പഠിക്കും.
0: അല്ല

0: കാക്കാരശ്ശി നാടകം നമ്പ്യാർക്ക് ഇഷ്ടപ്പെട്ടു. അസൽ ഒരു നാടൻ കല, നൃത്തം, അഭിനയം, സംഗീതം എല്ലാം അതിൽ സമ്മേളിച്ചിരിക്കുന്നു. അതിൽ വിമർശനമുണ്ട്, ആക്ഷേപമുണ്ട്. അടുത്ത ദിവസം വൈകുന്നേരം നമ്പ്യാർ കൂത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്പ്യാരുടെ മനസ്സിൽ തലേ ദിവസത്തെ നാടകമാണ്, അതിലെ കാക്കാൻ്റെ വരവാണ്.
1: അല്ല, എന്താ ഇത്? പകൽക്കിനാവിലാണോ?
0: ഭാമ,
1: ഇന്നേ ക്ഷേത്രത്തിൽ കൂത്തുണ്ട്, അത് മറന്നോ?
0: ഏയ്, മറക്കാനോ? ഞാൻ എല്ലാം തയ്യാറാക്കുകയായിരുന്നു.
1: ഓ, അതിനിടയ്ക്ക് അല്പം കിനാവും കണ്ടു അല്ലേ?
0: അതിനെന്താ, എൻ്റെ കിനാവുകളിൽ എപ്പോഴും നീ ഉണ്ടല്ലോ.
1: ഒവ്വ, ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി. ആരെങ്കിലും ആണുങ്ങൾ വന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോവും, പറഞ്ഞേക്കാം.
0: ഓ, അങ്ങനെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോവാൻ നീ എന്താ കഴുത്ത് നീട്ടിയിരിക്കുവാണോ?
1: പിന്നല്ലാതെ.
0: ഭാമ വെറുതെ പറഞ്ഞതാണ് നമ്പ്യാരെ ഒന്ന് ഇളക്കാൻ. പക്ഷെ നമ്പ്യാർക്കത് വേദനയായി, പറഞ്ഞു തീർന്നില്ല. ഇതാ മുറ്റത്ത് വന്ന് നിൽക്കുന്നു തരവൻ പരമപിള്ള, കൂടെ രണ്ട് അപരിചിതരും. തരവനെന്ന് പറഞ്ഞാൽ തരപ്പെടുത്തി കൊടുക്കുന്നവൻ, ബ്രോക്കർ.
2: കല്യാണക്കാര്യം പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ആളെ കൂട്ടി എത്തിയിരിക്കുന്നു തരവൻ.
0: കുഞ്ചൻ അവരെ ശ്രദ്ധിച്ചതേയില്ല. കൂത്തിനുള്ള കോപ്പുകളൊക്കെ എടുത്ത് വേഗം നടന്നു. പക്ഷെ തരവൻ ആളെ കൂട്ടി എത്തിയത് കല്യാണക്കാര്യം ആലോചിക്കാനായിരുന്നില്ല. അങ്ങ് വടക്കൻകൂറിൽ ഒരു കൂത്ത് വേണം, അതിന് ചാക്യാരെ ഏർപ്പാടാക്കാൻ എത്തിയതാണ്. ഇതൊന്നും അറിയാതെ കലുഷമായ മനസ്സോടെ നമ്പ്യാർ നാടകശാലയിലെത്തി, കൂത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. അല്പം കഴിഞ്ഞപ്പോൾ ചാക്യാർ വന്നു, വേഷം കെട്ടി കൂത്തും തുടങ്ങി. മിഴാവ് വായിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാരുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു.

നമ്പ്യാരുടെ ഈ അസ്വസ്ഥതയെക്കുറിച്ചൊന്നും അറിയാത്ത ചാക്യാർ അപ്പോഴും കൂത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു. കിമിതി ഭജത മൗനം വാനരാമാനഹീന. അല്ലയോ വാനരത്തന്മാരെ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ കണ്ടിങ്ങനെ ഇരിക്കണേ? ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ അരുജ്ഞ സുഗ്രീവാജ്ഞയാൽ സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് ഈ സാഗരതീരത്തെങ്കിൽ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ.

0: ഇനി സാഗരം, സാഗരം എന്താണെങ്കിൽ എന്ന് വെച്ചിട്ടേ, സാഗരം എന്താണെങ്കിൽ സകരരചീത, സാഗരന്മാരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കുണ്ഠങ്ങളില്ലേ, അതങ്ങോട്ട് ഉല്ലംഘിക്കണം. സകരരചീത കുണ്ഠോല്ലംഘനേ കുണ്ഠിതാ. ശ്ലോകം ചൊല്ലിട്ടും ശ്വാസക്കുട്ട് കേൾക്കാതായപ്പോൾ ചാക്യാർ ശ്രദ്ധിച്ചു. മിഴാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അയാൾ തിരിഞ്ഞു നോക്കി. ഹൈ സഭാവാസികളെ, ഒന്ന് ശ്രദ്ധിക്കും, നാം ഇവിടെ കൂത്തു പറയുന്നു. നമ്മുടെ മിഴാവുകാരൻ നമ്പ്യാൻ താണ്ടേ ഇരുന്ന് ഉറക്കുന്നു. വീണു, കുറ്റം പറയരുതല്ലോ. ഇന്നലെ ഇയാൾ ഒരുപോലെ കണടിച്ചില്ലേ. എന്താ കാര്യം, എന്താ കാര്യം, ഒളിസേവ ഏതോ നങ്ങ്യാർ മഠത്തിൽ ഈ നമ്പ്യാർക്ക് അസാര ഒളിസേവയുണ്ടെന്ന് കൊണ്ട് കൂട്ടിക്കോളൂ. ഏയ് ഏബ്യൻ, എഴുന്നേക്ക, ഒരു പായം കൊണ്ട് വിരിക്കുക, സുഖമായി ശയിച്ചോളൂ. ചാക്യാന്റെ പരിഹാസം കേട്ട് സദസാർത്ത് വിളിക്കുന്നു. ശബ്ദം കേട്ട് നമ്പ്യാർ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നു. എടോ നമ്പ്യാരെ, സ്ഥാനത്ത് കൊട്ടാണ്ടിരുന്ന് ഉണങ്ങുക, ഉണന്ന് അസ്ഥാനത്ത് കൊട്ടുക. എടോ പോഷൻ നമ്പ്യാരെ, വിളക്കുവളം ഒളിസേവ നടത്തിയ തനിക്ക് പകൽ കിടന്നുകൊണ്ട് ഉറങ്ങാൻ പാടില്ലായിരുന്നോ? അട്ടെ, ഇന്നലെ എത്രയിടത്തുണ്ടായിരുന്നു ഒളിസേവ.
1: ചാക്യാർ നമ്പ്യാരെ കണക്കിന് പരിഹസിക്കുന്നു. നമ്പ്യാരെ എന്നല്ല, ആരെയും ചാക്യാർക്ക് പരിഹസിക്കാം. സദസ്സിനെയും സമൂഹത്തെയും രാജ്യത്തെയും രാജാവിനെയും ഒക്കെ വിമർശിക്കാം, പക്ഷെ കൂടെ നടക്കുന്ന തന്നെ, തന്നെയും വിമർശിച്ചോട്ടെ, പക്ഷെ തന്നെ ഒരു ഒളിസേവകനാക്കിയത്, പെണ്ണുപിടുത്തക്കാരനാക്കിയത്, അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല. കൂത്ത് കഴിഞ്ഞ് രണ്ടാളും തിരികെ വീട്ടിലെത്തി. കുഞ്ചൻ നമ്പ്യാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ വിഷമമുള്ളതായി ഭാമയ്ക്ക് തോന്നി.
2: കഷ്ടം, ഞാൻ തമാശയായി പറഞ്ഞത് അദ്ദേഹത്തെ വേദനിപ്പിച്ചെന്ന് തോന്നുന്നു. പാവം, അത്രയ്ക്ക് നിഷ്കളങ്കനായി പോയല്ലോ. നേരം വിളിക്കട്ടെ, എല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും.
1: പക്ഷെ പിറ്റേന്ന് നേരം പുലരും മുമ്പേ കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ ഗേഹത്തോടും യാത്ര പറഞ്ഞു. അടുത്ത ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ നേരത്തെ തന്നെ എത്തി. കൂടെ കുഞ്ചൻ നമ്പ്യാർക്ക് പകരം പുതിയൊരു മിഴാവുകാരനും. ചാക്യാർ സദസ്സൊന്ന് വീക്ഷിച്ചു. സദസ്സിൽ ധാരാളം ആളുകൾ എത്തിയിരിക്കുന്നു. ചെമ്പകശ്ശേരി രാജൻ ദേവനാരായണൻ തിരുമേനി എത്തിയിട്ടില്ല, പക്ഷെ തിരുമേനിയുടെ വലങ്കയ്യായ കൈപ്പുഴ തിരുമേനി എത്തിയിട്ടുണ്ട്. ചാക്യാർ കൈപ്പുഴ തിരുമേനി ഒന്ന് താണു തൊഴുതു സുഖിപ്പിച്ചു. തുടങ്ങിക്കൊള്ളൂ, കൂത്തു തുടങ്ങിക്കൊള്ളാൻ തിരുമേനി ആംഗ്യം കൊടുത്തു. മൂന്ന് തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. കൂത്താരംഭിച്ചു. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഒരു ഈരടി താളനിമിത്തം അവിടെ കൊഴുകിയെത്തി.

പുറത്തെണ്ണ കളിത്തട്ടിൽ ഒരാൾ ആടി തിമിർക്കുന്നു. കണ്ണും പുരികയും എഴുതി, മുഖത്ത് മഞ്ഞച്ചായം പൂശിയ ഒരാൾ ആ ചുണ്ടിലും ചായം തേച്ചിട്ടുണ്ട്. കളഭം പൂശിയ ശരീരത്തിൽ കുരുത്തോല കൊണ്ടുള്ള മയ്യാഭരണം, വെള്ളത്തുണി കൈപ്പത്തിയുടെ അത്ര വീതിയിൽ കീറി നീളത്തിൽ തുന്നിയ കച്ചിയാണ് ഉടുത്തിരിക്കുന്നത്. കാലിൽ കച്ചമണി, തലയിൽ കറുത്ത തുണി.

0: പ്രിയമുള്ളവരെ, അതൊരു പുതിയ കലാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കലായിരുന്നു. തുള്ളൽ എന്ന കലാപ്രസ്ഥാനത്തിൻ്റെ ആരംഭം. തന്നെ പരിഹസിച്ച ചാക്യാരോട് മധുരമായി പകരം വിട്ടാനാണ് നമ്പ്യാർ അടുത്ത ദിവസം കളിത്തട്ടിൽ കയറി കല്യാണ സൗഗന്ധികം എന്ന ശീതങ്കം തുള്ളൽ അവതരിപ്പിച്ചത്. ഒരു രാത്രിയും പകലും കൊണ്ട് കല്യാണ സൗഗന്ധികം എന്ന കൃതി തയ്യാറാക്കി അവതരിപ്പിച്ചതിൽ തെല്ലു അതിശോക്തിക്ക് അവകാശമില്ലെന്ന് ആ മഹാപ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ശീതങ്കം തുള്ളലിൻ്റെ വേഷവിധാനം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. വളരെ വേഗം തട്ടിക്കൂട്ടിയെടുത്തതായിരുന്നു അത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവക്കാലത്ത് ചില പ്രത്യേക സാധനങ്ങൾ വാങ്ങാൻ കിട്ടുമായിരുന്നു. അവയിൽ പ്രസിദ്ധമാണ് അമ്പലപ്പുഴ കോണകം. ഉത്സവത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഒരു വർഷത്തേക്ക് വേണ്ട കോണകം ഇവിടെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നത്രേ. ഒറ്റ രാത്രി കൊണ്ട് തുള്ളലിന് വേണ്ട വേഷവിധാനം ഒരുക്കിയ സരസനായ നമ്പ്യാർ കുരുത്തോല കൊണ്ടുള്ള മെയ്യാഭരണങ്ങൾക്ക് പുറമേ കുറേ കോണകങ്ങൾ ധൃതി പിടിച്ച് വാങ്ങി ഒരു ചരടിൽ കോർത്ത് അരക്ക് ചുറ്റും നുറവിൻ്റെ രൂപത്തിൽ തൂക്കിയിട്ടു. ഇന്നും ഈ വേഷവിധാനത്തിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പരിപാടി അവസാനിച്ചതും ആളുകൾ വേദിക്കുച്ചിട്ടും ഓടിക്കൂടി. അവർ തുള്ളക്കാരനെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം അരിശം കൊണ്ട് അലറി, എന്താ ഇവിടെ കണ്ടുകൂട്ടിയേ? പരിപാവനമായ ഈ ക്ഷേത്ര സന്നിധി അസഭ്യം വിളമ്പയോ? ആരാ അതിന് അനുവാദം കൊടുത്തേ? എല്ലാവരും കേക്കെ ഈ കൈപ്പുഴ തിരുമേനി കൽപ്പിക്കുന്നു. നടന്നത് നടന്നു, മേലിൽ ഈ ആഭാസം ഈ അമ്പലപ്പുഴ ക്ഷേത്രം അതിൽക്കകത്ത് നടത്താൻ പാടില്ല.
1: ആ ആജ്ഞ കേട്ട് ആളുകൾ അമ്പരന്നു. ആസ്വാദ്യകരമായ ഒരു പരിപാടി വേണ്ടെന്ന് വയ്ക്കാൻ ഇയാൾക്ക് എന്താണ് അധികാരം? പക്ഷെ ആർക്കും ആ മുഖത്ത് നോക്കി അത് ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം അയാൾ മഹാരാജാവിൻ്റെ വിശ്വസ്തനാണ്. അയാളെ എതിർക്കുന്നത് ബുദ്ധിയല്ല. എന്തുകൊണ്ടാണ് അയാൾ തുള്ളലിനെ എതിർത്തത്? ആ കല ആസ്വാദ്യകരമല്ലാത്തത് കൊണ്ടാണോ? അല്ല, തുള്ളലിൻ്റെ അവസാന ഭാഗമല്ലാതെ ആ പരിപാടി മുഴുവനും കണ്ടയാളല്ല അദ്ദേഹം. കുഞ്ഞനമ്പ്യാരോട് പ്രത്യേകിച്ച് വിരോധവുമില്ല. പിന്നെന്താണ് കാരണം? സദസ്സിൻ്റെ മുൻനിരയിൽ പരിപാടി ആസ്വദിച്ചിരുന്ന ഒരാളെ കണ്ടു. അതാണ് കൈപ്പുഴ തിരുമേനിയെ പ്രകോപിപ്പിച്ചത്. അത് മറ്റാരുമല്ല, കൈപ്പുഴയെപ്പോലെ തന്നെ മഹാരാജാവിൻ്റെ വലങ്കൈയായ മാത്തൂർ പണിക്കർ. എന്തിനും ഏതിനും മാത്തൂരാനെ എതിർക്കുക എന്നത് കൈപ്പുഴയുടെ പ്രകൃതമാണ്. രണ്ടുപേരും മഹാരാജാവിൻ്റെ വിശ്വസ്തർ, ഇടവും മലവും നിൽക്കുന്നവർ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? പരസ്പരം കണ്ടുകൂടാ, കീരിയും പാമ്പും പോലെ. പരിപാടി വിജയിച്ചതിൽ കുഞ്ചനും കൂട്ടുകാരൻ രാമയ്യനും ഏറെ സന്തോഷിച്ചു. തന്നെ ഒളിസേവകൻ എന്ന് ആക്ഷേപിച്ച ചാക്യാരോട് മധുരമായി പകരം വിട്ടിരിക്കുന്നു. പക്ഷെ കൈപ്പുഴത്തിരുമേനിയുടെ സുഗ്രീവാജ്ഞ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അവർ മാത്തൂർ പണിക്കരോട് സങ്കടം പറഞ്ഞു. പണിക്കർ രാജാവിൻ്റെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തിരുമനസ്സേ, എല്ലാത്തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല കലാരൂപമാണ് തുള്ളൽ. അത് നിരോധിക്കുന്നത് ശരിയല്ല.
2: ശരിയാണ്, തുള്ളലിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് നാമും കേട്ടിരിക്കുന്നു. പക്ഷേ കൈപ്പുഴ തിരുമേനി നിരോധിച്ച നിലയ്ക്ക്...
1: മഹാരാജൻ, കൈപ്പുഴ തിരുമേനി അമ്പലപ്പുഴ ക്ഷേത്രം അതിർക്കകത്ത് മാത്രമേ തുള്ളൽ നിരോധിച്ചിട്ടുള്ളൂ.
2: ഈ ചെമ്പകശ്ശേരിയിൽ വേറെയും ക്ഷേത്രങ്ങളുണ്ടല്ലോ.
1: മഹാരാജാവ് ആലോചിച്ചു.
2: ശരിയാണ്, നാം കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് നാളെ ജനം പഴിക്കരുത്. അമ്പലപ്പുഴ ഒഴികെയുള്ള ക്ഷേത്രങ്ങളിൽ തുള്ളൽ നടക്കട്ടെ.
1: അത് മാത്രമല്ല,
2: മറ്റൊന്നുകൂടി, കുഞ്ചൻ നമ്പ്യാരെ കൊട്ടാരം കവിയായി അവരോധിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു.
1: വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടവരെല്ലാം ഏറെ സന്തോഷിച്ചു. ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാർ. അതെ, ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ ആസ്ഥാന കവി.

0: ആസ്ഥാന കവി വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ഗോപാലകൃഷ്ണൻ ലാക്കാട്ടൂർ, ബിജു നീലംപേരൂർ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി, സമയം 10:00.
3: ആകാശവാണി കഥകളി പദങ്ങൾ, പാടുന്നത് കലാനിലയം നന്ദകുമാറും സംഘവും. പാലക്കാട് അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിൽ നിന്നുള്ള ഏതാനും പദങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സന്ദർഭം: കുശലവന്മാർ മാതാവായ സീതാദേവിയോട് വനത്തിൽ സഞ്ചരിക്കുവാൻ അനുമതി വാങ്ങുന്ന രംഗം മുതൽ, അവർ നാടുചുറ്റി വാൽമീകി മഹർഷിയുടെ തപോവന പരിസരത്തെത്തുന്ന യാഗാശ്വത്തെ കാണുന്നു. ലോകത്തിൽ ഏകവീരനായ ശ്രീരാമന തുല്യം മറ്റൊരാളുണ്ടെങ്കിൽ ഈ യാഗാശ്വത്തെ പിടിച്ചുകെട്ടണം എന്ന ലിഖിതം കുതിരയുടെ നെറ്റിയിൽ കണ്ടിട്ട് നിസ്സംശയം അതിനെ ബന്ധിക്കണമെന്ന് കുശൻ അഭിപ്രായപ്പെടുന്നു. ഇത് കേട്ട് തപോവനത്തിലുണ്ടായിരുന്ന മുനികുമാരന്മാർ സാഹസം പ്രവർത്തിക്കരുത്, ആപത്ത് വരും എന്ന് അവരെ ഉപദേശിക്കുന്നു. ഇന്ദ്രൻ തന്നെ വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് അവർ മുനികുമാരന്മാരെ മടക്കി അയക്കുന്നു.

യാഗാശ്വത്തെ ബന്ധിക്കുവാൻ കുശൻ ലവനെ ചുമതലപ്പെടുത്തുന്ന രംഗത്തോടുകൂടി ലവണാസുരവധം ആട്ടക്കഥയുടെ ഈ അവതരണം പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം നന്ദകുമാറും സംഘവും.

സമയം 10 മണി കഴിഞ്ഞ് 28:53. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കുസൃതിക്കാറ്റ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ടോമിൻ ജെ തച്ചങ്കരി. പാടിയവർ യേശുദാസും സംഘവും.

എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബാലചന്ദ്ര മേനോൻ. പാടിയവർ പി ജയചന്ദ്രൻ, ചിത്രയും സംഘവും. ചിത്രം കുറുപ്പിൻ്റെ കണക്കുപുസ്തകം.

ചിത്രം മായാനദി. അൻവറലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് റെക്സ് വിജയൻ, ആലാപനം ഷഹബാസമൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന

0: പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വളർത്തുമൃഗങ്ങൾ, രചന എം ടി വാസുദേവൻ നായർ, സംഗീതം എം പി ശ്രീനിവാസൻ.

0: സമയം 10 മണി കഴിഞ്ഞ് 59:48. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: സമയം 11 മണി.
2: ആകാശവാണി. നമസ്കാരം. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ അധ്യായങ്ങളിലൊന്നാണ് കാർഗിൽ യുദ്ധവും അതിന്റെ വിജയവും. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധ വീര്യം ലോകം മുഴുവൻ കണ്ട സുപ്രധാന ദിനമായിരുന്നു കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച ധീര ജവാന്മാരുടെ ത്യാഗത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ 26 രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം കാഴ്ചവച്ച ധീരതയും ആത്മവിശ്വാസവും രാജ്യസ്നേഹവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചു. ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിൽ സായുധസേന വഹിക്കുന്ന നിർണായക പങ്കിനെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധം വെറുമൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല, അത് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും ജനങ്ങളുടെ ഐക്യത്തിന്റെയും പ്രതീകമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ദിനം ദേശീയാഭിമാനത്തിന്റെ ദിനമായും യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന ദിനമായും മാറിയിരിക്കുന്നു. ഈ വർഷം കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. യാത്രക്കിടയിൽ റൈഡർമാർ ചണ്ഡിമന്ദിർ യുദ്ധസ്മാരകം, റെസാംഗ്ല യുദ്ധസ്മാരകം, ലേ യുദ്ധസ്മാരകം എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ സൈനിക സ്മാരകങ്ങളിൽ ആദരാഞ്ജലി അർപ്പിക്കും. വീരനാരിമാരുമായി സംവദിക്കുകയും അവരുടെ ധീരതയെയും സഹിഷ്ണുതയെയും ആദരിക്കുകയും ചെയ്യും. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ശൗര്യ വിജയ യാത്ര ഔർ ഇസ്കാ മോട്ടോ ഇസ് അഭിയാൻകി ആത്മാകോ അത്യന്ത സാർത്ഥക രൂപ് സേ വ്യക്ത കർതാ ഹൈ. ഏക് യാത്ര ഏക് രാഷ്ട്ര ഔർ ഏക് സലാം ഇസ്സേ അധിക സുന്ദർ ഔർ സശക്ത സന്ദേശ് ശായദ് കോയി ഔർ ദൂസരാ നഹീ ഹോ സക്താ ഹൈ. ആജ് സേ 27 വർഷ് പഹലേ 1999 മേ ഭാരതീയ സേനാഓ നേ ഓപ്പറേഷൻ വിജയ് കേ മാധ്യമ സേ ഏക് നയാ ഇതിഹാസ് രച് ദിയാ. വഹ് കേവല ഏക് സൈന്യ വിജയ് നഹീ ഥീ ബൽകി സാഹസ് ധൈര്യ അനുശാസനം ഔർ അദമ്യ രാഷ്ട്രഭക്തി കാ ഏക് ഐസാ അധ്യായ ഥാ ജിസേ വിശ്വ കി സേനായെ ആജ് ഭീ അധ്യയൻ ഔർ സമ്മാൻ കി ദൃഷ്ടി സേ ദേഖ്തി ഹൈ. ചുനൌതി കേവല പ്രാകൃതിക് നഹീ ഥീ, ദുശ്മൻ ഊചായിയോ പർ ബൈഠാ ഥാ ജബ്കി ഹമാരേ ജവാനോ കോ നീചേ സേ ഊപ്പർ ചഢ്തേ ഹുവേ ഗോലിയോ ഔർ തോപോ കി ഭീഷണ വർഷാ കേ ഭീ ലഡായി ലഡ്നേ ഥേ. ലേക്കിൻ ഭാരതീയ സൈനികോ കേ സാഹസ് കേ ആഗേ ഹർ ബാധാ യേ ഛോട്ടി ബഡ് ഗയി. कैप्टन विक्रम बत्रा, लेफ्टिनेंट मनोज कुमार पांडे और राइफलमैन संजय कुमार और ऐसे असंख्य वीरों के नाम भारत के इतिहास में स्वर्ण अक्षरों में अंकित हैं. इस देश की हर पीढ़ी, इस देश का हर नागरिक, राष्ट्र की मिट्टी भी सदैव उन्हें स्मरण रखेगी. शौर्य विजय यात्रा के हमारे ये राइडर्स अगले 13 दिनों में लगभग 1900 किलोमीटर की यात्रा करेंगे. यह केवल दूरी तय करने की यात्रा नहीं होगी, ये इतिहास, त्याग और राष्ट्रभक्ति से संवाद करने की यात्रा होगी. इस अभियान में भारत का उत्तर भी है, दक्षिण भी है, पूरब भी है और पश्चिम भी है. यहाँ सर्विंग ऑफिसर्स भी हैं, यहाँ हमारे सम्मानित वेटरन्स भी हैं और साथ में सिविलियंस भी हैं. भिन्न पृष्ठभूमियां, भिन्न भिन्न भाषाएं, भिन्न परंपराएं, लेकिन तिरंगा एक, राष्ट्र एक और हमारे वीरों के प्रति श्रद्धा एक. मुझे पूरा विश्वास है कि आपकी यह यात्रा देशवासियों, खासकर नौजवानों में राष्ट्रभक्ति की एक नई चेतना जगाएगी. समाज की

0: प्रतिदिन कारगिल के अमर बलिदानियों को सदैव वह जीवंत रखेगी और आने वाली पीढ़ियों को यह संदेश देगी कि राष्ट्र की स्वतंत्रता और सम्मान की रक्षा केवल सीमाओं पर ही नहीं बल्कि हमारी स्मृतियों और हमारे संस्कारों में भी होती है।
1: ജമ്മു കശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള കാർഗിൽ പ്രദേശം ഭൗമശാസ്ത്രപരമായും സൈനികപരമായും അതീവ പ്രാധാന്യമുള്ള മേഖലയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമായതിനാൽ ഈ പ്രദേശം എന്നും സുരക്ഷാപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 1999 ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ശക്തമായതിനെ തുടർന്ന് ചില ഉയർന്ന സൈനിക പോസ്റ്റുകൾ താൽക്കാലികമായി ഒഴിഞ്ഞിരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ സൈനികർ ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നിയന്ത്രണരേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറിയത്. കാർഗിൽ, ദ്രാസ്, ബറ്റാലിക്, ടോളോളിംഗ് തുടങ്ങിയ ഉയർന്ന മലനിരകളിലെ തന്ത്രപ്രധാനമായ കൊടുമുടികൾ അവർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഈ നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയ ഇന്ത്യൻ സൈന്യം സാഹചര്യം അതീവ ഗൌരവത്തോടെ വിലയിരുത്തുകയും തുടർന്ന് ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൌത്യം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ കരസേനയ്ക്ക് പിന്തുണ നൽകി. കാർഗിൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദുഷ്കരമായ ഭൂപ്രകൃതിയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിലായിരുന്നു യുദ്ധം നടന്നത്. ഓക്സിജന്റെ കുറവ്, അതിശൈത്യം, കുത്തനെയുള്ള പാറകൾ, പ്രതികൂല കാലാവസ്ഥ എന്നിവ സൈനികരുടെ മുന്നേറ്റത്തെ ഏറെ ദുഷ്കരമാക്കി. ശത്രുക്കൾ ഉയർന്ന മലമുകളിൽ നിന്ന് ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈനികർ താഴെ നിന്ന് കുത്തനെയുള്ള മലകയറി മുന്നേറേണ്ടി വന്നു. ഇത് അതീവ പ്രയാസകരമായിരുന്നു. എന്നിരുന്നാലും അസാധാരണമായ ധൈര്യവും പരിശീലനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്ത്യൻ സൈന്യം ഓരോ കൊടുമുടിയും തിരിച്ചുപിടിച്ചു. കാർഗിൽ യുദ്ധത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ദേശീയപാത 1A ലക്ഷ്യം വയ്ക്കുന്ന പോസ്റ്റുകൾ പാക് സൈന്യം കൈവശപ്പെടുത്തി എന്നതാണ് ആദ്യഘട്ടം. ഇന്ത്യൻ സൈന്യം നുഴഞ്ഞുകയറ്റം കണ്ടെത്തി പ്രതികരിക്കാൻ സൈനിക നീക്കങ്ങൾ നടത്തിയെന്നത് 2ാം ഘട്ടം. 3ാം ഘട്ടം ഇന്ത്യൻ സൈന്യം നടത്തിയ കനത്ത തിരിച്ചടിയും പോസ്റ്റുകളുടെ വീണ്ടെടുക്കലും പാക് സൈന്യത്തിന്റെ തിരിച്ചുപോക്കുമാണ്. കാർഗിൽ യുദ്ധം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടന്ന യുദ്ധങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ കാഴ്ചവച്ച ധീരത ചരിത്രത്തിൽ എക്കാലവും സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച അനേകം ധീരജവാന്മാർ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങിയ നിരവധി സൈനികർ അസാധാരണമായ ധീരത പ്രകടിപ്പിച്ചു. ഇവരിൽ പലർക്കും രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ഉൾപ്പെടെയുള്ള ധീരതാ പുരസ്കാരങ്ങൾ ലഭിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഏ ദിൽ മാംഗേ മോർ എന്ന വിജയഘോഷം ഇന്നും ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നു. ഓരോ സൈനികന്റെയും ത്യാഗവും ആത്മസമർപ്പണവും രാജ്യസ്നേഹവും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. മലയാളിയായ തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ ജെറി പ്രേംരാജും വീരമൃത്യു വരിച്ച സൈനികരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്താണ് കാർഗിലിൽ ഓരോ സൈനികനും പോരാടിയതെന്ന് ഡിഫൻസ് സ്പെഷ്യലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
2: കാർഗിൽ വിജയ ദിവസം വെറും ഒരു രാജ്യത്തിന് വേണ്ടി ബലിദാനം നൽകിയ സൈനികരെ ഓർക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈന്യത്തിനെ ഓർക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമല്ല, ഏകദേശം ഒരു 27 വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഇതൊന്നും നേരിട്ട് കണ്ടു കാണില്ല ഒരിക്കലും. അവർ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അവർ പല കാര്യങ്ങളും കാണുന്നത്. പക്ഷെ ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു യുദ്ധം നടന്നിരുന്നു, ഇങ്ങനെയൊക്കെ മലകളിലെ മുകളിൽ പോയി അവിടെ ഒളിച്ചിരുന്ന പാകിസ്ഥാനി സൈനികരുടെയും അതുപോലെ തന്നെ ഭീകരവാദികളെയും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി, അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി വലിയൊരു ത്യാഗം ചെയ്തു എന്ന് നമ്മൾ മറക്കരുത്. കാരണം എക്കാലവും നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന വലിയ ശക്തികളുണ്ട്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല. പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ് ഭാരതത്തിനെ തകർക്കുക, ഭാരതത്തിനെ ഇല്ലാതാക്കുക, ഭാരതത്തിനെ പല വിഭാഗത്തിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്തതും അവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതും. അപ്പം ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത് നമ്മളെ രാജ്യം എക്കാലത്തും വലിയ വില കൊടുത്തിട്ടാണ് ഇന്ന് നമ്മൾ വളരെ

0: സന്തോഷത്തോടെയും സമാധാനമായിട്ട് നമ്മളെ വീടുകളിൽ കിടന്ന് ഉറങ്ങുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ ജോലിക്ക് പോവുകയും നമ്മൾ ഫുട്ബോൾ കാണുകയും വേൾഡ് കപ്പ് കാണുകയും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ സൈന്യത്തിൻ്റെ ഓരോ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ധാരാളം ആളുകളുണ്ട്. അവർ അവരുടെ ജീവിതം, അവരുടെ കുടുംബം ഇതെല്ലാം വിട്ടിട്ടാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെങ്കിലും, പ്രത്യേകിച്ച് പുതിയ തലമുറ, വളരെ സ്മാർട്ടായിട്ടുള്ള തലമുറയാണ്, വളരെ രാജ്യത്തിനോടുള്ള സ്നേഹമുള്ള തലമുറയാണ്, ആ തലമുറയോട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് തോന്നുന്നു കാർഗിൽ വിജയ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: 1999 മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്ന സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ സൈന്യം ക്രമേണ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. ടോളോളിംഗ്, ടൈഗർ ഹിൽ, 0.4875, ബറ്റാലിക് തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. 1999 ജൂലൈ 26 കാർഗിൽ മേഖലയിലെ എല്ലാ പ്രധാന അധിനിവേശ കേന്ദ്രങ്ങളിൽ നിന്നും ശത്രുക്കളെ പൂർണ്ണമായും പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഇതോടെയാണ് ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയായത്. ഈ ചരിത്ര വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെയാണ് ആചരിക്കുന്നത്. ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ വാർ മെമ്മോറിയലിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. സ്കൂളുകളിലും കോളേജുകളിലും ലേഖനരചന, പ്രസംഗ മത്സരം, ക്വിസ്, ദേശഭക്തി ഗാനങ്ങൾ, പ്രദർശനങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ യുവജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയബോധവും വളർത്തുകയാണ് ലക്ഷ്യം. കാർഗിലിൽ നമ്മൾ യുദ്ധം ജയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സത്യം, അച്ചടക്കം, കരുത്ത് എന്നിവയുടെ അവിശ്വസനീയമായ ഒരു മാതൃകയാണ് ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചതെന്ന് 2024 കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും രാജ്യം സ്മരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: കാർഗിൽ വിജയ് ദിവസ് ഹമേ ബതാതാ ഹൈ കി രാഷ്ട്ര കേ ലിയേ ദിയേ ഗയേ ബലിദാൻ അമർ ഹോതേ തീൻ മഹീനേ വർഷ് സദിയാ ഗുസർതേ ഹൈ സർദിയാ ഭി ഗുസർതീ ഹൈ മൗസം ഭി ബദൽതേ ഹൈ ലേക്കിൻ രാഷ്ട്ര കി രക്ഷാ കേ ലിയേ अपनी जान की बाजी लगाने वालों के नाम अमीट रहते हैं। ये देश हमारी सेना के पराक्रमी महानायकों का सदा सर्वदा ऋणी है। ये देश उनके प्रति कृतज्ञ है।
1: കാർഗിൽ യുദ്ധത്തിലൂടെ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത രാജ്യം തിരിച്ചറിഞ്ഞു. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഡ്രോണുകൾ, മികച്ച ആശയവിനിമയ സംവിധാനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ആയുധങ്ങൾ എന്നിവയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമായി. യുദ്ധത്തിനു ശേഷം ഇന്ത്യൻ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും സൈനിക പരിശീലനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ നിക്ഷേപം നടത്തുകയും ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിലെ സൈനിക വിന്യാസം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങളും മിസൈലുകളും പ്രയോഗിച്ച് ശത്രുക്കളുടെ താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചത് ഇതിനുദാഹരണമാണ്. കാർഗിൽ യുദ്ധം സായുധ സേനകളുടെ പരസ്പര ഏകോപനത്തിന്റെയും മികച്ച രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും അനിവാര്യതയും എടുത്തുകാട്ടി. കാർഗിൽ വിജയ് ദിവസ് വെറും ചരിത്ര സ്മരണയല്ല, അത് യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. രാജ്യസ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കേണ്ടതാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ധൈര്യം, അച്ചടക്കം, ആത്മവിശ്വാസം, ത്യാഗസന്നദ്ധത എന്നിവയാണ് കാർഗിൽ യുദ്ധം യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ. സുരക്ഷിതവും ശക്തവുമായ ഇന്ത്യയുടെ അടിത്തറ സായുധ സേനയുടെ അർപ്പണബോധവും ജനങ്ങളുടെ ഐക്യവുമാണെന്ന് കാർഗിൽ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്ന ഓരോ സൈനികനും രാജ്യത്തിന്റെ അഭിമാനമാണ്. അവരുടെ ത്യാഗത്തെ ആദരിക്കുകയും ദേശീയ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ

0: പൗരന്റെയും കടമ. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
1: ആകാശവാണി തൃശൂർ, സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.